Namaskaram and welcome to Madhurgeetam Morning Drive. You are listening to CMR 101.3 FM Madhurgeetam Morning Drive. ഇന്ന് നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നത് ആർ ജി വിദ്യാശങ്കറാണ്. ഇന്ന് നമുക്കൊരു പാക്ഡ് ഷോ ആണുള്ളത്. ഒട്ടനവധി ഗസ്റ്റുകൾ കുറേ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ കൂടെ സ്റ്റുഡിയോയിൽ തന്നെ എത്തിച്ചേരുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് നിരയാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഒരുക്കിയിട്ടുള്ളത്. ഗോസ്പെൽ സിംഗിങ്ങിൽ ഒരു പുതിയ ട്രെൻഡ് സെറ്ററായ വി ജെ ട്രാവനും അദ്ദേഹത്തിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യുന്ന ഫിറോസും ഈ രണ്ട് മ്യൂസീഷ്യൻസും നമ്മളോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിൽ എത്തിച്ചേരുന്നതാണ്. പിന്നെ നിങ്ങളറിയുമോ, ഓഗസ്റ്റ് 22 ട്രോണ്ടോയിൽ എന്താ നടക്കുന്നത്? ദ പ്രഭുദേവ ഈസ് ഗോയിങ് ടു കം ടു ട്രോണ്ടോ. യെസ്, ദ പ്രഭുദേവ ഇവൻറ്റ് ബ്രോട്ട് ടു യു ബൈ ഐഡിയൽ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് മജ ടീം. അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഡാനി ആൻഡ് യഷ്. ഡാനി ഈസ് ഫ്രം ഐഡിയൽ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് യഷ് ഇസ് ദി നെറ്റ്വർക്ക് അംബാസിഡർ. അവർ രണ്ടുപേരും സ്റ്റുഡിയോയിൽ എത്തിച്ചേരുന്നതാണ്. ആൻഡ് ദേ വിൽ ഷെയർ മോർ ഡീറ്റെയിൽസ് അബൌട്ട് ഇറ്റ്. പിന്നെ ഓണക്കാലമായി കേരള അസോസിയേഷൻ ഓഫ് കാനഡയുടെ ഭാരവാഹികൾ അജീഷ് രാജേന്ദ്രൻ, സൈലേഷ് ആൻഡ് നവ്യ വിൽ ബി ജോയിനിങ് അസ് ടു ഷെയർ ഡീറ്റെയിൽസ് അബൌട്ട് ദി അപ് ആൻഡ് കമ്മിങ് കേരള ഫെസ്റ്റ്. ഇത്രയും വിശേഷങ്ങൾക്കിടെ കുറച്ച് സംഭാഷണങ്ങളും ഗാനങ്ങളും. 1996 പുറത്തിറങ്ങിയ ഒരു പോയട്രി കളക്ഷൻ ഉണ്ടായിരുന്നു, മെഡോ ലാൻഡ്സ് എന്നാണ് അതിന് പേര്. അതിൽ അമേരിക്കൻ പോയറ്റ് ലൂയി ഗ്ലക്ക് അദ്ദേഹം എഴുതിയ ഒരു വാചകത്തിൽ നിന്നും നമുക്ക് ഇന്നത്തെ ഷോ തുടങ്ങാം. വി ലുക്ക് അറ്റ് ദി വേൾഡ് വൺസ് ഇൻ ചൈൽഡ്ഹുഡ്, ദ റെസ്റ്റ് ഇസ് മെമ്മറി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് നോസ്റ്റോസ് എന്നൊരു പോയത്തിലാണ്. പോയം പോയട്രി എന്നൊക്കെ പറയുമ്പോൾ യൂഷ്വലി നമ്മൾ ഓടിയെത്തുന്നത് വില്യം വേർഡ്സ്വർത്തും ഷെല്ലിയും ബൈറണും അങ്ങോട്ടൊക്കെയാണ്. അതായത് നൂറ്റാണ്ടുകൾക്ക് പിന്നിലുള്ള ഒരു ഓർമ്മകളാണ് കവിത എന്ന് നമ്മൾ എവിടെയോ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് തന്നെ 1996 ഇത്രയും മനോഹരമായൊരു വാചകം എഴുതപ്പെട്ടിട്ടുണ്ട്. വി ലുക്ക് അറ്റ് ദ വേൾഡ് വൺസ് ഇൻ ചൈൽഡ്ഹുഡ്, ദ റെസ്റ്റ് ഇസ് മെമ്മറി. ഞാനിപ്പോൾ ഈ പറഞ്ഞ വരിയിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് അടുത്ത കാലം എന്നാണ്. 1996 ഞാൻ അടുത്ത കാലം എന്ന് വിശേഷിക്കുന്നത്. എന്നാൽ ജെൻസി കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഴയ കാലമായി കഴിഞ്ഞു. കാരണം എൻ്റെ ലോകത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ 1996 ഐ എം വാട്ട് യു കാൾ ബോൺ ഇൻ 80s, റേസ്ഡ് ഇൻ 90s. അപ്പോൾ ഇതിപ്പോൾ ഏത് ജനറേഷനാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഓർമ്മകൾ ആ കാലത്ത് പെട്ടതാണ്. അങ്ങനെ നമ്മൾ അഡൾട്ട്സ് ആവുമ്പോൾ നമ്മൾ കാണുന്ന പുതിയ എക്സ്പീരിയൻസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ യൂഷ്വലി റിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ചെറുപ്പകാലമായിട്ടാണ് എന്നാണ് കവി ഈ വാചകത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മുടെ അഡൽട്ട്ഹുഡിലും നമുക്ക് ഈ ചൈൽഡ് ലൈക്ക് എൻതൂസിയാസം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തുടർന്ന് എപ്പോഴും പഴയ ഓർമ്മകളിൽ മാത്രം റിലൈ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ സമയവും പുതിയ പുതിയ ഓർമ്മകൾ സൃഷ്ടിച്ചുകൊണ്ടും ഇരിക്കാം. ഹാവിങ് സെഡ് ദാറ്റ്, ഓർമ്മകൾ ഇന്നത്തെ കാലത്തെ ആയാലും 30 പിന്നോട്ടുള്ളതായാലും നല്ല ഓർമ്മകളാണെങ്കിൽ അതെന്നും ഓർത്തിരിക്കാനൊരു രസമാണ്. ഇപ്പോൾ ഓണക്കാലമാണ്. 2005 ഒരു ഓണക്കാലം ഉണ്ടായിരുന്നു. ആ 2005 ഓണക്കാലം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ മനസ്സിലോടിയെത്തുന്നത് ഓണം റിലീസുകൾ തന്നെയാണ്. 2005 ഏറ്റവും വലിയ ഓണം റിലീസായിരുന്നു നരൻ എന്ന ചിത്രം. നരൻ എന്ന ചിത്രം പറയുമ്പോൾ നമ്മൾ ഓഹോഹോ നരൻ എന്ന പാട്ടും വേൽമുരുക എന്ന പാട്ടൊക്കെ ഓർക്കും. എന്നാൽ നമ്മുടെ ഓർമ്മയിൽ എവിടെയോ മെല്ലെ അടിത്തട്ടിൽ പെട്ടുകിടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ മെലഡിയുണ്ട് ആ സിനിമയിൽ. തുമ്പിക്കിന്നാരം എന്ന് തുടങ്ങുന്ന ഒരു യുഗ്മഗാനം, സങ് ബൈ ഗായത്രി അശോകൻ ആൻഡ് അവർ ഓൺ ദാസേട്ടൻ. ആൻഡ് ദ ലിറിക്സ് വാസ് റിട്ടേൺ ബൈ കൈതപ്രം സാർ, മ്യൂസിക് ബൈ ദീപക് ദേവ്. ലെറ്റ് സ്റ്റാർട്ട് മോർണിംഗ് ഡ്രൈവ് വിത്ത് ദിസ് ബ്യൂട്ടിഫുൾ മെലഡി.

തുമ്പിക്കിന്നാരെന്നുള്ള പാട്ട് കേട്ടപ്പോൾ ഉദയനാണ് താരത്തിലെ ഈ പാട്ട് എത്ര പേർക്ക് ഓർമ്മ വന്നു. മധുരഗീതം മോർണിംഗ് ഡ്രൈവിൽ അങ്ങനെ ഒരു നൊസ്റ്റാൾജിയും കൂടി ഞങ്ങൾ സമ്മാനിക്കുന്നുണ്ട്, റിലേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ അല്ലേ. അത് ചിലപ്പോൾ ദീപക് ദേവ് സാർ തന്നെയാണ് ഈ രണ്ട് പാട്ടിൻ്റെയും ഒരു കമ്പോസർ. അപ്പോൾ ഓരോ കമ്പോസറിനും അവരുടെ ഒരു കംഫർട്ട് സോണും കംഫർട്ട് ട്യൂണും ഉണ്ടാവും. ആ ഒരു കംഫർട്ട് സോൺ അദ്ദേഹം ഈ രണ്ട് സൂപ്പർ ഹിറ്റ് സിനിമകളിലെ സൂപ്പർ ഹിറ്റ് ഗാനത്തിലൂടെ എക്സ്പ്ലോർ ചെയ്തതാണോ എന്ന് ഞാനൊന്ന് ആലോചിച്ചിട്ട് തിരിച്ചു വരാം. നിങ്ങളും ഒന്ന് ആലോചിച്ചിട്ട് ഈ ആഡ് ബ്രേക്കിന് ശേഷം തിരിച്ചു വരിക. നിരവധി രസകരമായ കോൺവെർസേഷൻസും ഇന്റർവ്യൂസും സംഭാഷണങ്ങളും ഗാനങ്ങളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നു. യു ആർ ലിസണിംഗ് ടു ആർ ജി വിദ്യാശങ്കർ ഓൺ മധുരഗീതം മോർണിംഗ് ഡ്രൈവ് CMR 101.3 FM. കേൾക്കും തോറും കൂടുതൽ മധുരം.

0: Madhura Geetam, playing soulful music week after week.
1: വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സസ് സാഗർ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ് ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
2: മിസ്സസ് സാഗർ ക്രൈസ്ലർ 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സസാഗ, സെർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സസാഗ ക്രൈസ്ലർ .com.
1: ഇനി നിങ്ങളുടെ യാത്ര മിസ്സസാഗ ക്രൈസ്ലറിനൊപ്പം.

0: ഗോട്ട് മീറ്റ്, വിവിധ ഇനം ഫ്രഷ് ഫിഷ് എല്ലാം കർപ്പകം ഗ്രോസറീസിൽ ലഭ്യമാണ്.
1: സ്പൈസ് അപ്പ് കാനഡ, കേരള സ്റ്റൈൽ, കർപ്പകം ഗ്രോസറീസ്, 6970 ലിസ്കർ ഡ്രൈവ്, നിയർ ദ ഇന്റർസെക്ഷൻ ഓഫ് ഡെറി ആൻഡ് 9th ലൈൻ, ബിഹൈൻഡ് 7-11. 9057850444. കർപ്പകം ഗ്രോസറീസ്.
2: അതെ, എനിക്കൊരു ഗോൾഡ് നെക്ലസ്, ഒരു ബ്രേസ്ലെറ്റ്, പിന്നെ ഒരു ചെയിൻ.
3: എന്താ പറഞ്ഞെ?
2: തനിക്ക് ഒരു ഓഡി 2026 A3 കാർ.
3: സ്വപ്നത്തിലായിരിക്കും.
2: വാ, വിജയാസ് ജ്വല്ലറീസിൽ എത്തിയിട്ട് ബാക്കി പറയാം. വിജയാസ് ജ്വല്ലറിയുടെ 2nd വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആഭരണങ്ങൾക്കായി $5,000 ചെലവഴിക്കുമ്പോ ഒരു ഓഡി 2026 A3 കാർ നേടാൻ ചാൻസ് കിട്ടും.
3: അവരുടെ $200 മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമിൽ ചേരുമ്പോൾ ഒരു ഫ്രീ കോംപ്ലിമെന്ററി റിംഗ് സ്വന്തമാക്കാം.
2: കൂടാതെ ഇൻസ്റ്റന്റ് ഫ്രീ ലോൺ സൗകര്യം ഉപയോഗിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ട്രെൻഡി ആഭരണങ്ങൾ മാസം തോറും അടച്ച് സ്വന്തമാക്കാം.
1: വിജയാസ് ജ്വല്ലറി, 3341 മാർക്കം റോഡ്, യൂണിറ്റ് 127B, 416-900-4599. Vijayas, your trusted gold store.
4: ഡ്രീം കിച്ചൺ വേണമെങ്കിൽ ഒരേ ഒരു പേര്, PLK കസ്റ്റം കിച്ചൺസ്. മോഡേൺ സ്റ്റൈലിഷ് കിച്ചൺ വേണം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ വേറെ എവിടെ നോക്കണ്ട. PLK കസ്റ്റം കിച്ചൺസ് നിങ്ങളുടെ കിച്ചനെ സ്റ്റണ്ണിങ്ങും ഫംഗ്ഷണലും ആയ സ്പേസ് ആയി മാറ്റുന്ന സ്പെഷ്യലിസ്റ്റ് ആണ്. നിങ്ങൾക്ക് മാത്രം ടെയിലർ ചെയ്ത ഡിസൈൻസ്. ഡ്രീം കിച്ചൺ ഒരു പേര് മാത്രം, PLK കസ്റ്റം കിച്ചൺസ്. 416-419-9399. മാർക്കമിലും സ്കാർബ്രോയിലും 401-നടുത്തായി ഷോറൂമും മാനുഫാക്ചറിംഗ് യൂണിറ്റും അവൈലബിൾ ആണ്.
1: PLK കസ്റ്റം കിച്ചൺസ്, ക്ലാസിക്, കണ്ടംപററി or ultra modern, they bring your vision to life. Free estimates available. Call Ruben at 416-419-9399. Follow them on Instagram and Facebook or visit the website for more details.
5: This is Madhurugeetha Morning Drive on CMR 101.3 FM.
6: ഓണക്കാലമാണ്. എത്ര തന്നെ ഡയറ്റ് കോൺഷ്യസ് ആയ, ഹെൽത്ത് കോൺഷ്യസ് ആയ വ്യക്തിയാണെങ്കിലും ഓണക്കാലത്ത് സദ്യ നിർബന്ധമായിട്ടും കഴിക്കും. സദ്യ എന്ന് പറയുമ്പോൾ സദ്യയുടെ രാജാവ് പായസം തന്നെ. പായസത്തെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു. കാരണം 10-40 കൊല്ലമായി പായസം ഇരുന്ന് ഇങ്ങനെ കുടിക്കുക എന്നല്ലാണ്ട് ഈ പായസത്തെക്കുറിച്ച് വേറൊന്നും എനിക്കറിയുന്നില്ല. പായസം വെക്കാനോ അറിയുന്നില്ല, പായസത്തിൻ്റെ ചരിത്രമെങ്കിലും അറിയണ്ടേ? പായസത്തിന് 2000 വർഷത്തെ ചരിത്രമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഏതാണ്ട് 2000 വർഷമായിട്ട് സൗത്ത് ഏഷ്യയിലെ പല ഭാഗങ്ങളിലും പല രൂപത്തിലും പാലും അരിയും പഞ്ചസാരയും ചേർത്തിട്ടുള്ള വിവിധ ഭാവങ്ങളിൽ പായസം ആൾക്കാർ കുടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ചരിത്രം പരിശോധിച്ച് നമ്മൾ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ പായസത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഇറ്റ് വാസ് ഡോക്യുമെൻറ്റഡ് ബൈ കിങ് സോമേശ്വര III ഓഫ് ചാലുക്യ എംപയർ. അദ്ദേഹം എഴുതിയ മനസോല്ലസ എന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ ഉപഭോഗസ്യ വിസ്മതി, ദി എൻജോയ്മെൻറ്റ് ഓഫ് കിങ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഈ ക്യുലിനറി ആർട്സിനെ കുറിച്ചും രാജാക്കന്മാർ അന്ന് എന്തൊക്കെ ഭക്ഷണം കഴിക്കുമായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഒരു സെക്ഷനിൽ വിശദമായി തന്നെ പായസം എന്നൊരു കാര്യത്തിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഒരു രാജാവിന് തീർച്ചയായും ഉച്ച സമയത്ത് ഇങ്ങനെ ഒരു മധുര പലഹാരം വേണം, എന്നിട്ട് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനും ഒക്കെ ഉണ്ട്. ഇതിങ്ങനെയാണ് ഉണ്ടാവുക പായസം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ഇത്രയും ഡീറ്റെയിലായിട്ട് അന്നഭോഗ എന്നൊരു സെക്ഷൻ തന്നെ അദ്ദേഹം എഴുതി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ സുഖിച്ച് ജീവിച്ച ഒരു രാജാവാണ്. അങ്ങനെ ഈ സോമേശ്വര III കുറിച്ച് വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹം മറ്റ് രാജാക്കന്മാരെ പോലെ അങ്ങനെ തല്ലൂടി വേറെ കൂടുതൽ സ്ഥലം പിടിച്ചെടുക്കുക, ആൾക്കാരെ ദ്രോഹിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ സുഖിച്ച് ജീവിച്ച് മരിച്ചുപോയൊരു രാജാവായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു പുസ്തകം എഴുതി എന്ന് മാത്രം. ഇന്നത്തെ കാലത്ത് നമ്മൾ ആ പുസ്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഓ, രാജാക്കന്മാർക്ക് മാത്രമാണോ പായസം എന്നൊന്നും നമ്മൾ ചോദിക്കരുത്. ഇത് ഏതോ കാലത്ത് കേട്ടോ, ഏത് ഈ പുസ്തകമൊക്കെ ഇങ്ങനെ എഴുതുന്നത് 1126 BC അന്നൊക്കെ എഴുതി വെച്ചിരിക്കുക അങ്ങേര്. അപ്പോൾ അന്നത്തെ കാലത്തെ പുസ്തകമാണ്. ഏതായാലും പായസത്തെക്കുറിച്ചും ഓണക്കാലത്തെക്കുറിച്ചും പായസത്തിൻ്റെ സ്വാദിനെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചൊക്കെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു നല്ല പായസത്തിൻ്റെ റെസിപ്പി കേട്ടാൽ കൊള്ളാം എന്ന് എനിക്കുണ്ട്. നിങ്ങൾക്കും പുതിയ പായസം റെസിപ്പീസൊക്കെ കേൾക്കണമെങ്കിൽ ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ് മാൻ. ആശേച്ചി കംസ് വിത്ത് എ പായസം സീരീസ് ഇൻ നാടൻ രുചി ഇൻ ദിസ് മന്ത്.
7: വളരെ രുചികരവും സ്വാദിഷ്ടവുമായ പല നാടൻ പാചക വിധികളുമായി നിങ്ങളുടെ മുന്നിൽ ആശാ രചി അവതരിപ്പിക്കുന്നു നാടൻ രുചി.
8: നമസ്കാരം. നാടൻ രുചിയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മധുരഗീതം ശ്രോതാക്കൾക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഓഗസ്റ്റ് മാസത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ വർഷം നമ്മളുടെ ഓണം ഓഗസ്റ്റ് മാസത്തിൽ തന്നെയാണ് ഓണം വരുന്നത്. അങ്ങനെ മറ്റൊരു ഓണക്കാലം കൂടി വരവായി അല്ലേ. അപ്പോൾ എല്ലാവരും ഓണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നാടൻ രുചിയിൽ ഇനി വരുന്ന അപ്കമ്മിങ് 3 to 4 weeks എന്ന് തന്നെ ഞാൻ പറയാം. 4 weeks നമ്മൾ വെറൈറ്റീസ് ഓഫ് പായസം റെസിപ്പീസ് ആണ് ഉൾപ്പെടുത്തുന്നത് ഞാൻ. അപ്പോൾ എല്ലാവരും എല്ലാ ആഴ്ചയും റേഡിയോ കേൾക്കണം, സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താൽ മാത്രം പോരെ, ഈ റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ സജഷൻസും അഭിപ്രായങ്ങളും ഒക്കെ പറയണം കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു ഓണം സീരീസ് പായസം റെസിപ്പിയിൽ ഞാൻ കുറച്ച് ഒന്നോ രണ്ടോ ഓത്തൻറ്റിക് പായസം, നമ്മൾ റെഗുലർ പ്രഥമൻ അങ്ങനെയുള്ളതും ഉൾപ്പെടുത്തും. പക്ഷെ നിങ്ങൾക്ക് എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള, യുണീക്ക് ആയിട്ടുള്ള, നിങ്ങൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന തരത്തിലുള്ള ഒന്നോ രണ്ടോ യുണീക്ക് പായസം റെസിപ്പീസും ഉണ്ടാകും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് എവറി സാറ്റർഡേ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്ന ഓതൻറ്റിക് നമ്മളുടെ ചെറുപയർ പരിപ്പ് പായസമാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലോട്ട് പോവുകയാണ്. നമ്മൾക്ക് വേണ്ടുന്നത് ചെറുപയർ പരിപ്പ് ഒരു 400 grams, ശർക്കരയും അതേ ക്വാണ്ടിറ്റി തന്നെയാണ്, ഒരു 400 grams ശർക്കര. അത് ലേശം വെള്ളം ചേർത്ത് പാനിയാക്കി മാറ്റി വയ്ക്കുക. പിന്നെ 3 കൺസിസ്റ്റൻസിയിലുള്ള തേങ്ങാപ്പാൽ വേണം. അത് ഞാൻ യൂഷ്വലി ഇവിടെ ഓർഗാനിക് മിൽക്ക് കിട്ടത്തെ ക്യാൻഡ് കോക്കനട്ട് മിൽക്കാണ് യൂഷ്വലി ഉപയോഗിക്കുന്നത്. നേരത്തെയൊക്കെ തേങ്ങ അരച്ച് പിഴിഞ്ഞൊക്കെ എടുക്കാമായിരുന്നു. ഇപ്പം എന്താ പറയുക, അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ടേസ്റ്റ് വ്യത്യാസമില്ലാതെ തന്നെ നമ്മൾ നല്ല ഒരു ഓർഗാനിക് ഏത് ബ്രാൻഡാണെന്ന് നോക്കിയിട്ടൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ആ തേങ്ങാപ്പാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കുറച്ച് കൂടുതൽ ഡൈലൂട്ടഡ് ആയിട്ട് ഒരു 3 തേങ്ങാപ്പാലെന്ന് പറയാം, അതൊരു 1 cup വേണ്ടുന്നത്. വളരെ തിന്നായിട്ട് വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്തത് 1 cup. 2 തേങ്ങാപ്പാൽ ഒരു 2.5 cup. 1 പാല് എപ്പോഴും നിങ്ങൾക്കറിയാം അത് തിക് കോക്കനട്ട് മിൽക്ക് ആയിരിക്കും, അതൊരു 1 cup. പിന്നെ നമ്മൾക്ക് ഇതിലോട്ട് വറുത്തിടാനായിട്ട് തേങ്ങാക്കൊത്ത് വേണം. അത് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നെയ്യിൽ മൂപ്പിച്ച് മാറ്റിവെക്കുക. പിന്നെ ചവ്വരി ഒരു 3-4 tablespoons ചവ്വരി ഒരു പാത്രത്തിൽ സെപ്പറേറ്റ് വെള്ളം ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ലേശം നെയ്യും കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കുക. അപ്പം തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ട് നിങ്ങൾക്ക് ചവ്വരി വേവിച്ചെടുക്കാൻ പറ്റും. പിന്നെ ടുവേർഡ്സ് ദ എൻഡ് നമ്മൾ ഇതിന് എപ്പോഴും വേണ്ടുന്ന കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയും വറുത്ത് നമ്മൾ ഇതിലോട്ട് എന്താ പറയുക ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് അതൊരു 1 tablespoon ഈച്ച് എന്ന് ഞാൻ പറയാം. പിന്നെ നെയ്യ്, പ്രധാന ഇൻഗ്രീഡിയൻ്റ്, 1/2 cup നെയ്യ് വേണം. അതിനുശേഷം നമുക്ക് അവസാനമായിട്ട് ഒരു 4-5 ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചതും ഒരു 1/2 teaspoon ചുക്ക് പൗഡർ. അപ്പോൾ ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ മെത്തേഡിലോട്ട് ഞാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഒരു പാൻ വെച്ചിട്ട് ഈ മൂങ് ദാല ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം അത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് പ്രഷർ കുക്കറിൽ നമ്മൾ അതൊരു 4 to 5 whistles അടിച്ച് നല്ല ഒരു നല്ല പോലെ വേവുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വെന്തില്ലെങ്കിൽ നമ്മൾ യൂഷ്വലി ഞാനിവിടെ വേവിച്ചിട്ട് മാഷർ വെച്ചൊന്ന് മാഷ് ചെയ്തെടുക്കും, പക്ഷേ മിക്സിയിലൊന്നും ഇടാറില്ല. പിന്നെ നമ്മൾ ഓൾറെഡി ജാഗറി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ പോവണം. അപ്പം പായസം വയ്ക്കുന്ന ഉരുളി വെച്ചതിന് ശേഷം അതിലോട്ട് ആദ്യം നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഈ പരിപ്പ് അതിലോട്ടിട്ടിട്ട് നല്ല എന്താ പറയുക നല്ല പോലെ അടപ്രഥമനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം വഴറ്റി നന്നായിട്ട് ഒരു 10 to 15 minutes വഴറ്റിയതിന് ശേഷം തീ വളരെ കുറച്ച് വെച്ച് അതിനുശേഷം അതിലോട്ട് നമ്മളുടെ ശർക്കര പാനി ഒഴിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് അതൊന്നിട്ട് അതൊരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞ് നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ മൂന്നാം തേങ്ങാപ്പാൽ ഒഴിക്കണം. മൂന്നാം തേങ്ങാപ്പാൽ ഒഴിച്ച് പിന്നെയും ഇത് നന്നായിട്ട് കൈവിടാണ്ടൊന്ന് ഇളക്കി അടിയിൽ പിടിക്കാൻ നല്ല സാധ്യതയുണ്ട് ഈ പരിപ്പായതുകൊണ്ട്, പക്ഷെ അടിയിൽ പിടിക്കാണ്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു 3-4 മിനിറ്റ്സ് കഴിയുമ്പം രണ്ടാം പാൽ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന്, ഇത് പരിപ്പായതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് വരും, ആ ഒരു രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞേച്ച് നമ്മൾ അതിലോട്ട് ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചൗരി ആഡ് ചെയ്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പായസം റെഡിയായി വരികയാണ്. അപ്പം ഒന്നാം പാലും കൂടെ ഒഴിച്ച് ഏലക്കാപ്പൊടിയും നമ്മളുടെ ചുക്കുപൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളും ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അവസാനത്തെ ഈ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഒന്ന് ചൂടായാൽ മതി. അപ്പോഴത്തേക്കും നമ്മളുടെ പായസം റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ അവസാനം നെയ്യിൽ ഈ കശുവണ്ടി പരിപ്പ് മുന്തിരി തേങ്ങയും കൂടി വറുത്ത് തേങ്ങാക്കൊത്തും വറുത്തത് ഇതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രുചിയുള്ള എന്താ പറയുക പരിപ്പ് പ്രഥമൻ റെഡിയായി കഴിഞ്ഞു. ഇത് പഴത്തിനോടൊപ്പം പപ്പടത്തിനോടൊപ്പം ഒക്കെ കഴിക്കുന്ന ആളുകളുണ്ട് സദ്യയുടെ ഇലയിൽ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് ഓണം പായസം സീരീസിലെ ഫസ്റ്റ് റെസിപ്പി കഴിഞ്ഞു. അടുത്ത ആഴ്ച കാത്തിരിക്കുക, മറ്റൊരു വ്യത്യസ്തമായ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടായിരിക്കും ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നത്. നന്ദി, നമസ്കാരം.
7: വളരെ രുചികരവും സ്വാദിഷ്ടവുമായ പല നാടൻ പാചക വിധികളുമായി നിങ്ങളുടെ മുന്നിൽ ആശാരജി അവതരിപ്പിക്കുന്നു നാടൻ രുചി.
6: ഓണക്കാലത്തുണ്ടല്ലോ, കാനഡയിലെ തിരക്ക് കാരണം മഹാബലിക്ക് പോലും ഓടി എത്താൻ പറ്റുമോ എന്നറിയില്ല. അതുകൊണ്ട് പേനയും പേപ്പറും എടുക്കുക, ഞാൻ പറയുന്ന ഓണത്തിന്റെ ഇവന്റ്സ് ഒക്കെ നിങ്ങൾ എഴുതിയെടുക്കുക. ഭയങ്കര സ്പീഡിലാവും പോകുന്നുണ്ടാവും കേട്ടോ. പടച്ചോനെ കാത്തോളീന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി ന്യൂസ് പറയാൻ പോവുകയാണ്. ഇന്നാ പിടിച്ചോ, ഓഗസ്റ്റ് 15 ലെവിറ്റാറ്റ് എന്റർടൈൻമെന്റ് ഓർഗനൈസ് ചെയ്യുന്ന മഹാ ഓണം അരങ്ങേറുന്നത് ടൊറോണ്ടോയിലെ സങ്കോഫ സ്ക്വയറിൽ. ഒരുപക്ഷെ നോർത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ഓണാഘോഷങ്ങളിൽ ഒന്നായിരിക്കും ഇത്. 1000-ൽ അധികം കലാകാരന്മാർ, ട്രഡീഷണൽ ആർട്ട് ഫോംസ്, കൾച്ചറൽ പെർഫോമൻസസ്, നല്ല നാടൻ ഓണസദ്യ, അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു ആഘോഷം. എൻട്രി ഉണ്ടല്ലോ, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, കാലണ്ടറിൽ മാർക്ക് ചെയ്താൽ മാത്രം മതി. ഓഗസ്റ്റ് 15 സങ്കോഫ സ്ക്വയർ, ടൊറോണ്ടോയിൽ. മിസ്സിസാഗ കേരള അസോസിയേഷന്റെ ഗ്രാൻഡ് ഓൾ ഇൻക്ലൂസീവ് ഓണം സെലിബ്രേഷൻ നടക്കുന്നത് ഓഗസ്റ്റ് 22 മിസ്സിസാഗയിലെ ജോൺ പോൾ II പോളിഷ് കൾച്ചറൽ സെന്ററിൽ വെച്ചാണ്. പൂക്കളമുണ്ട്, പുലിക്കളിയുണ്ട്, ഓണസദ്യയുണ്ട്, അങ്ങനെ ഒരു ഗംഭീര ആഘോഷം തന്നെയാണിത്. ഓർമ കാനഡയുടെ പൊന്നോണം 2026 ഓഗസ്റ്റ് 22 നടക്കും. ഓണച്ചന്ത, പായസമേള കോമ്പറ്റീഷൻ, കലാകായിക മത്സരങ്ങൾ, ഘോഷയാത്ര തുടങ്ങി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വേറിട്ട അനുഭവമായിരിക്കും ഓർമ്മയുടെ ഓണാഘോഷം. കേരള അസോസിയേഷൻ ഓഫ് കാനഡ ഓഗസ്റ്റ് 29 സ്കാർബറോയിൽ ചൈനീസ് കൾച്ചറൽ സെന്ററിൽ വെച്ച് ഓണം ആഘോഷിക്കും. കേരള ഫെസ്റ്റ് 2026 എന്ന പേരിലാണ്. കലാപരിപാടികൾ കൂടാതെ നിരവധി സൗത്ത് ഏഷ്യൻ ഫുഡ് വെൻഡേഴ്സ്, ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എല്ലാം ഉള്ള ഈ ഇവന്റ് ഫാമിലിയുമായി വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരവസരമാണ്. എൻട്രി എല്ലാവർക്കും ഫ്രീ ആണ്. ഹോൾട്ടൺ മലയാളി അസോസിയേഷൻ ഓണം ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 5. ഓണമേളത്തിൻ്റെ വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പായസം കോമ്പറ്റീഷൻ തന്നെയാണ്. അതുപോലെ ദുർഹം മലയാളി ആർട്സ് ആൻഡ് സ്പോർട്സ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ 13. കൾച്ചറും ട്രഡീഷണലും എല്ലാം ഒത്തൊരുമിക്കുന്ന ദുമാസിൻ്റെ നമ്മുടെ ഓണം 2026 കൂടി നോട്ട് ചെയ്യുക. ഇനി ഓണമല്ലാതെ മറ്റ് ഇവൻസ് ഒന്നും നടക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഒട്ടും കുറവില്ലാതെ അത് നടക്കുന്നുണ്ട്. ഐഡിയൽ എന്റർടൈൻമെന്റ്സ്, ഐഡിയൽ ഡ്രീം എന്റർടൈൻമെന്റ്സ് ആൻഡ് മജ ആർ കമ്മിങ് അപ്പ് വിത്ത് ദ പ്രഭുദേവ ഇൻ ടൊറോണ്ടോ ഷോ. ഇറ്റ് ഈസ് ഹാപ്പനിങ് ഓൺ ഓഗസ്റ്റ് 22 അറ്റ് ഗ്രേറ്റ് കനേഡിയൻ കസീനോ റിസോർട്ട് ടൊറോണ്ടോ. ഇതൊരു മേജർ ഡാൻസ് കോമ്പറ്റീഷൻ ആണ്. ഇറ്റ് ഫീച്ചേഴ്സ് സം ഓഫ് കാനഡാസ് ടോപ്പ് ഡാൻസിങ് ടീംസ് ആൻഡ് ഇവരെ ജഡ്ജ് ചെയ്യാനാണ് പ്രഭുദേവ എത്തുന്നത്. പ്രഭുദേവ ഡാൻസ് ചെയ്യില്ല, പക്ഷേ കാനഡയിലെ ഡാൻസേഴ്സിനെ ജഡ്ജ് ചെയ്ത് അവർക്ക് ട്രോഫി കൊടുക്കാനൊക്കെ ആയിട്ട് പ്രഭുദേവ എത്തുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കാൻ ഇതിൻ്റെ ഭാരവാഹികൾ ഇവിടെ എത്തിച്ചേരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ഇറ്റ്. അതുപോലെ സെപ്റ്റംബർ 27 നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഗംഭീര ഇവൻ്റ് ആണ് വിറ്റ്ബിയിലെ കാനഡ ഇവൻറ് സെൻറ്ററിൽ നമ്മുടെ പ്രിയ താരങ്ങളായ മഞ്ജു വാര്യർ, കുഞ്ചാക്കോ ബോബൻ, റംസാൻ, സാനിയ അയ്യപ്പൻ തുടങ്ങിയവർ എത്തുന്നുണ്ട്. യെസ് ഇറ്റ്സ് ദ ഗ്രാൻഡ് സ്റ്റേജ്. റീസെൻ്റ്ലി വളരെ സക്സസ്ഫുൾ ആയ സോൾ ആൻഡ് ഫയർ മ്യൂസിക്കൽ കോൺസേർട്ടിന് ശേഷം ഹാപ്പി നൊമാഡ്സ് എൻ്റർടൈൻമെൻറ്റ് ഇസ് ബ്രിംഗിങ് ദിസ് ഗ്രേറ്റ് എൻ്റർടൈൻമെൻറ്റ് ഷോ ഫോർ ദി ഒണ്ടാരിയോ മലയാളീസ്. ഏർലി ബേർഡ് ടിക്കറ്റ് സെയിൽസ് ഇസ് കറൻ്റ്ലി ഗോയിങ് ഓൺ, സോ ചെക്ക് ഔട്ട് കിളിക്കൂട് ഫോർ ടിക്കറ്റ്സ് ആൻഡ് പ്രൈസിങ്. നയാഗ്ര ഭാഗത്ത് വേറെ ആഘോഷങ്ങളൊന്നും ഇല്ലേ ഭായ് എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഉണ്ട്. നയാഗ്ര മലയാളി സമാജം ഒരുക്കുന്നു നയാഗ്ര മെഗാ ഓണം. ദിസ് ഇസ് ഹാപ്പനിങ് ഓൺ ഓഗസ്റ്റ് 22nd അറ്റ് വെസ്റ്റ് നയാഗ്ര തിയേറ്റർ. ഓണത്തിൻ്റെ എല്ലാ പരിപാടികളും ഉണ്ട്. കൂടാതെ അഡീഷണലായിട്ട് വളരെ ടാലൻറ്റഡ് ആയ സുകന്യ വരദരാജൻ്റെ ലൈവ് മ്യൂസിക് കോൺസേർട്ടും ഉണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ www.nayagramalayalis.com എന്ന വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. എൻ്റെ അമ്മേ, കമ്മ്യൂണിറ്റി ന്യൂസ് ഇത്രയും ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു പാട്ട് നിർബന്ധമായിട്ടും കേൾക്കണമെന്നുണ്ട്. പക്ഷേ ഈ പാട്ടിൻ്റെ അറ്റത്തുണ്ടല്ലോ കേരള അസോസിയേഷൻ ഓഫ് കാനഡയുടെ ഭാരവാഹികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ കേരള ഫെസ്റ്റിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരും.

0: പാട്ടുകളുടെ പൂക്കാലവുമായി മധുരഗീതം 101.3 FM.
1: പാട്ടുകളുടെ പൂക്കാലവുമായി മധുരഗീതം എത്തുമ്പോൾ ഓണത്തിന് ഒരു ഗംഭീര ഒരു പൂക്കളം പോലെ ഭംഗിയുള്ള ഒരു ആഘോഷവുമായി എത്തുന്നു കേരള അസോസിയേഷൻ ഓഫ് കാനഡ. ദിസ് ഇസ് സീസൺ 5 ഓഫ് കേരള ഫെസ്റ്റ്. ഇതിനു മുമ്പ് 4 സീസൺ സക്സസ്ഫുള്ളായി നടത്തിയിട്ട് ഈ വർഷം വളരെ പുതുമയാർന്ന പ്രോഗ്രാംസുമായിട്ടാണ് കേരള അസോസിയേഷൻ ഓഫ് കാനഡ എത്തുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമ്മുടെ കൂടെ ഇന്ന് സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് KIC പ്രസിഡന്റ് അജേഷ് രാജേന്ദ്രൻ, സെക്രട്ടറി നവ്യ, ആൻഡ് എക്സിക്യൂട്ടീവ് മെമ്പർ ശൈലേഷ് ശിവകലീഷ്. വെൽക്കം. ഓക്കേ, ഡേറ്റ് ഇങ്ങോട്ട് അടുത്തെത്തിക്കഴിഞ്ഞു. ഓഗസ്റ്റ് 29 ഈ മാസം അവസാനമാണ് കേരള ഫെസ്റ്റ് സീസൺ 5 അരങ്ങേറുന്നത് ചൈനീസ് കൾച്ചറൽ സെന്ററിൽ. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇത്തവണ ഒരു കീ ഹൈലൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, ഫ്രീ എൻട്രി ഫോർ ഓൾ.
2: യെസ്,
1: യെസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, സമത്വം, എല്ലാവർക്കും വരാൻ പറ്റണം. യെസ് അജേഷ്, സോ ലെറ്റ്സ് ഹിയർ ഫ്രം യു.
2: കഴിഞ്ഞ 4 വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്രാവശ്യത്തെ എൻട്രിയാണ്. അത് പബ്ലിക്ക് നമ്മൾ ഫ്രീ ആയിട്ടാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഇയർ വരെ ടിക്കറ്റഡ് ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇപ്രാവശ്യം തൊട്ട് ഫ്രീ എൻട്രി. അപ്പം എല്ലാവരെയും ഇതിലേക്ക് കൊണ്ടുവരുവാന്നുള്ളതാണ്.
1: അടിപൊളി, എല്ലാവരെയും ഉൾപ്പെടുത്തുകയാണ്.
2: അതെ അതെ.
1: മറ്റൊരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കേട്ടറിഞ്ഞത് 300-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്നു ഇത്തവണത്തെ കേരള ഫെസ്റ്റിൽ. അതിനെ കുറിച്ച് സെക്രട്ടറി നവ്യയുടെ അടുത്ത് നിന്ന് കുറച്ച് വാക്കുകൾ.
3: തീർച്ചയായും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾ ആർട്ടിസ്റ്റ് കോൾ ഔട്ട് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു. അത് മാത്രമല്ല, അവരുടെ പെർഫോമൻസും ഞങ്ങൾ അതിൻ്റെ ഒരു ജിസ്റ്റൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ഗൂസ് ബംസ് വന്നു പോയി. സോ എക്സൈറ്റഡ് ടു സീ ദം ഓൺ സ്റ്റേജ്. സച്ച് ടാലന്റഡ് ഗ്രൂപ്പ് വി ഹാവ് ദിസ് ടൈം.
1: ലവ്ലി, ലവ്ലി. ആൻഡ് താങ്കളുടെ പേരിനെ കുറിച്ചാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. കേരള കേരള ഫെസ്റ്റിൽ നിന്നൊക്കെ ഞാൻ പോയി, കേരള ഫെസ്റ്റിൽ നിന്ന് പോയി. ഇത്രയും യുണീക് ആയിട്ടുള്ള നെയിം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. യാ, സോ സോ കൺഗ്രാറ്റ്സ് ഓൺ ദാറ്റ് നെയിം. പ്രോബബ്ലി ഐ ഷുഡ് കൺഗ്രാറ്റുലേറ്റ് യുവർ പാരന്റ്സ് ഫോർ കീപ്പിംഗ് ദാറ്റ് നെയിം. ബട്ട് ഹാവിംഗ് സെഡ് ദാറ്റ്, സോ എക്സിക്യൂട്ടീവ് മെമ്പർ ആണ്, നല്ല തിരക്കുള്ള കാര്യമാണ്. കാരണം യു ആർ ഓർഗനൈസിംഗ് എ ലോട്ട് ഓഫ് തിങ്സ് അല്ലേ, ഫുഡ് സ്റ്റാൾസും വെൻഡേഴ്സും.
4: തന്നെ വെൻഡേഴ്സ് എന്ന് പറഞ്ഞാലും നമ്മുടെ
1: അദ്ദേഹത്തിന്റെ പേരിനെ പറ്റി ചിന്തിച്ചു, പേരിനെ പറ്റി ചിന്തിച്ചു. എന്റെ നല്ല,
2: നമ്മൾ ഇപ്രാവശ്യം ട്രേഡ് ഫെയർ കണക്കല്ലേ നമ്മൾ
4: ഓപ്പൺ,
2: അതായത് ഓപ്പൺ ടു പബ്ലിക്. ട്രേഡ് ഫെയർ കണക്കല്ലേ അത്, ശൈലേഷ് ഒക്കെയാണ് അതിന്റെ കോർഡിനേഷൻ.
1: റൈറ്റ്. ഈ ട്രേഡ് ഫെയറിൽ ജുവല്ലറി സ്റ്റാൾസ്,
2: ജുവല്ലറീസ്, ക്ലോത്ത്, ഫുഡ് വെൻഡേഴ്സ്, നമുക്കൊരു പിന്നെ നാട്ടിലൊക്കെ നമ്മളിപ്പം ഓരോ പിന്നെ ഇൻഡോർ ട്രേഡ് ഫെയർ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടില്ല, അതേ ഒരു ഇത് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്.
1: വിച്ച് ഇസ് വെരി നൈസ്. നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത് അത് കാരബ്രാം ഫെസ്റ്റിലും മിസ്സാഗ ഫെസ്റ്റിലൊക്കെ പോകുമ്പോഴാണ് അങ്ങനെ
2: കൂടുതലും നടന്നിട്ടുള്ളത്. പക്ഷെ ഇൻഡോർ ഇങ്ങനൊരു ബിഗ്ഗസ്റ്റ് ഇവന്റ് ഇൻഡോർ നടക്കുന്നത് ആദ്യമായിട്ടാണ് ജിറ്റിൽ മലയാളികളുടെ ഇടയിൽ. അത് അദർ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ഇവന്റ്സുകൾ നടന്നിട്ടുണ്ട്, ബട്ട് മലയാളി കമ്മ്യൂണിറ്റിയിൽ ഇത്രയും വലിയൊരു ഫ്രീ എൻട്രി എന്ന് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാശ് മുടക്കില്ലാതെ എല്ലാവർക്കും വന്ന് കാണത്തക്ക രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ്.
1: അത് ഡെഫിനറ്റ്ലി ഒരു ബിഗ് അഡ്വാൻറ്റേജ് ആണ്. കാരണം ഒരു ഒരു ഫാമിലി ആയിട്ട് ഒരു ഓണം ഇവന്റിന് പോകാന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പരിസ്ഥിതിയിൽ അത് ചിലപ്പോൾ ബഡ്ജറ്റിനെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. ഈ ഫ്രീ എൻട്രി എന്നുള്ള ആശയം എങ്ങനെ വന്നു, അത് എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കുന്നു?
4: നമ്മുടെ 5th സീസൺ എന്നുള്ള ഒരു നിലയിലാണ് ഞങ്ങൾ ഈ തീരുമാനത്തിലേക്ക് വരുന്നത്. എല്ലാ 4 ഇയേഴ്സും നമ്മൾ പെയ്ഡ് ആയിരുന്നു, അതായത് ടിക്കറ്റ് ഇവന്റ് ആയിരുന്നു. ഇത്തവണ അതൊരു 5th ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കൂടെയാണ് ഈ ഒരു ഫ്രീ എൻട്രി.
1: എല്ലാ എല്ലാ ആനിവേഴ്സറിയിലും ഇങ്ങനെ ഫ്രീ എൻട്രി ആയിട്ട് തന്നെ സാധിക്കട്ടെ.
3: അത് മാത്രല്ല, മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി ഇത് ഓണത്തിനോട് ആ സമയത്ത് വരുന്നതുകൊണ്ടാണ് ഇതൊരു ഓണം. പക്ഷെ ഇത് ഒരിക്കലും ഒരു ഓണം പ്രോഗ്രാം ആയിട്ടല്ല, മൾട്ടി കൾച്ചറൽ. അത് മാത്രമല്ല, പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റ് പോലും ഈവൻ നമുക്ക് തമിഴ്നായാലും തെലുങ്കു നിന്നായാലും ഒക്കെ ആർട്ടിസ്റ്റുകളുണ്ട്. സോ ഒരു സൗത്ത് ഏഷ്യൻ കേരള ഫെസ്റ്റ് ആയിട്ടാണ് സീസൺ 5 വളരെ വ്യത്യസ്തമായിട്ട് വന്നിരിക്കുന്നത്.
1: അടിപൊളി മലയാളി കമ്മ്യൂണിറ്റി എന്ന് ഒരു ഇവന്റ് വിച്ച് ഇൻക്ലൂഡ്സ് ആർട്ടിസ്റ്റ് ഫ്രം അദർ കമ്മ്യൂണിറ്റി.
2: ഇന്ത്യയുടെ ഇപ്പൊ തന്നെ ഇന്ത്യയുടെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ഹൈദരാബാദ്, തെലുങ്കാന എന്നുള്ള ആൾക്കാരുണ്ട്, ചെന്നൈ, ശ്രീലങ്കൻ, അങ്ങനെ പല ഇതിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളെ നമ്മൾ ഇതിലേക്ക് ഏകീകരിച്ച് കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. അത് ഓരോ പെർഫോമൻസ്, ചില പെർഫോമൻസ് ഒക്കെ എന്ന് വെച്ചാൽ 15-20 മിനിറ്റ് ഒക്കെ ഉള്ള പെർഫോമൻസ് ഉണ്ട്. അതൊക്കെ ഗൂസ് ബംപ് വരുന്ന രീതി, കാരണം അതിന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ LEDയിലുള്ള വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ട് ഞങ്ങൾക്ക് തന്നെ ഒരു ഇതായിട്ടിരിക്കും. അത് എങ്ങനെ ഇപ്പൊ തന്നെ ഉണ്ടോ? ഞാൻ
3: 4 വർഷത്തിൽ നിന്നും ഉറപ്പായിട്ടും വ്യത്യസ്തമാണ് സീസൺ 5. കാരണം കഴിഞ്ഞ പ്രാവശ്യം സദ്യ, പൂക്കളം, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയറിലായിരുന്നു. ഇത്തവണ ട്രേഡ് ഫെയർസ് ആൻഡ് മൾട്ടി കൾച്ചറൽ ഇവന്റ്, ബ്രിംഗിംഗ് അപ് കമ്മ്യൂണിറ്റീസ് ടുഗദർ,
1: which I think is also a big networking opportunity for a lot of people.
4: അതായത് എല്ലാ ഏജ് ഉള്ള ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഷോ ആയിരിക്കും എന്ന് ഞങ്ങൾ.
1: ഫാന്റാസ്റ്റിക്. അപ്പൊ നമ്മള് August 29 വെച്ചിട്ടാണ് ചൈനീസ് കൾച്ചറൽ സെന്ററിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങും അല്ലേ?
2: 12 മണിക്ക് ഡോർ ഓപ്പൺ ആവും. പിന്നെ 2 മണി തൊട്ടാണ് തിയേറ്ററിക്കൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്.
1: ഓക്കെ.
2: അപ്പൊ അതിന്റെ ഒരു ടൈംസ് കണ്ട് ഷെറൂൾസ് ആ റെഗുലേഷൻസ്, അതിന്റെ എൻട്രി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഉടൻ തന്നെ അതിന്റെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഇൻഡോർ ഇവന്റ് ആകുമ്പോൾ കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ പബ്ലിക്കിന് ഒരുപാട് ഇതെന്നല്ല പറഞ്ഞത്, എന്നാലും നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറെ കാര്യങ്ങള് നമ്മുടെ ആൾക്കാർക്ക് ഒരു അവയർനെസ് കണക്ക്, അതുകൂടെ ഞങ്ങൾ ഉടൻ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജ് വഴി അനൗൺസ്
1: ചെയ്യുന്നു. ഇതിന് നിങ്ങൾക്ക് കനേഡിയൻ എന്താ പറയാ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിന്നും സോഷ്യൽ കമ്മ്യൂണിറ്റിന്നൊക്കെ ആവശ്യത്തിനുള്ള സപ്പോർട്ട് ലഭിക്കുന്നുണ്ടോ?
3: ഉറപ്പായിട്ടും ഉണ്ട്. അത് മാത്രമല്ല, ഇത്തവണത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ടൈറ്റിൽ സ്പോൺസർ ജിഷ തോട്ടം വളരെ വെൽക്കമിംഗ് ആയിരുന്നു. നമ്മൾ ഈ ഒരു പ്രപ്പോസൽ വെച്ചപ്പോ തന്നെ ഷി വാസ് ലൈക് സോ എക്സൈറ്റഡ് ടു ഡു ദിസ് ആൻഡ് വി ആർ വെരി ഹാപ്പി ടു ഗിവ് ഹർ ദാറ്റ് ടൈറ്റിൽ, ദ വുമൻ പവർ.
1: അത് പറയുമ്പോൾ നവ്യക്ക് ഒരു പ്രത്യേക സന്തോഷം.
3: ഫെമിനിസ്റ്റ് അല്ല, സ്റ്റിൽ ഐ എം സോ ഹാപ്പി ടു സീ ദാറ്റ് ബിക്കോസ് and also powered by Shan Sundaram, the mortgage agent. Yeah, so such big group we have.
2: But അതോടൊപ്പം തന്നെ ലാസ്റ്റ് 5 ഇയർ നമ്മളോടൊപ്പം നിന്ന് ഓൾമോസ്റ്റ് എല്ലാ സ്പോൺസേഴ്സും 5th ഇയർ ആയപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല. കാരണം അവർക്ക് ഇതിന്റെ ആ ഒരു ക്വാളിറ്റി, അതിന്റെ ഒരു ഒരു കേരള ഫസ്റ്റിന്റെ ഒരു വാല്യൂ തിരിച്ചറിയാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് മുൻകാലങ്ങളിൽ എന്ന പോലെ തന്നെ ഈ വർഷവും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ മധുരഗീതം ടീം, നിങ്ങൾ, വിജയ്, മൃദുല, വിദ്യ, ഓൾ ടീം ലാസ്റ്റ് 4 ഇയർ തന്ന അതേ സപ്പോർട്ട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾക്ക് തരുന്നതെന്നുള്ള വളരെ സന്തോഷമുണ്ട്. താങ്ക് യു മൃദുല ആൻഡ് വിജയ്, എന്റെ ടീം.
1: Thank you so much. Madhurgitam is always happy to partner with the Kerala Association of Canada and Kerala Fest Season 2026. Season 5, 2026. അതിനെ എല്ലാ ഭാഗങ്ങളും നേരുന്നു, ഒരു ഗംഭീര വിജയമായി തീരട്ടെ. ഇനിയും ഇനിയും വലിയ പ്ലാറ്റ്ഫോംസിൽ ഫ്രീ എൻട്രിയുമായി എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വർഷവും മികച്ച മികച്ച പ്രോഗ്രാംസ്. ആൻഡ് ഓഫ് കോഴ്സ് അജേസ് ഇസ് ഓൾവേസ് നോൺ ടു ബ്രിങ് ഇൻ ക്വാളിറ്റി പ്രോഗ്രാംസ് ടു ദ കമ്മ്യൂണിറ്റി, സോ പ്ലീസ് കീപ് അപ് ദ ഗുഡ് വർക്ക്. ഒരിക്കൽ കൂടി എല്ലാ ഭാഗങ്ങളും നേരുന്നു ആൻഡ് hope to see you all on August 29th at Chinese Cultural Center for the Kerala Fest 2026, brought to you by the Kerala Association. Thank you.
2: Thank you.
3: Thank you so much.
2: Thank you.

ഈ പാട്ടിനെ കുറിച്ച് കൂടുതൽ എന്ത് പറയാനല്ലേ, മലയാളി നെഞ്ചോട് ചേർത്ത പാട്ട് തൂവാനത്തുമ്പികൾ എന്ന സിനിമയിലെ പാട്ട്. തൂവാനത്തുമ്പികൾ എന്നുള്ള സിനിമയ്ക്കും ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ മലയാള സിനിമാ സംഗീതത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഒട്ടുമിക്ക സിനിമകളിലും സംഗീത സംവിധായകൻ ഒരു വ്യക്തിയും പാശ്ചാത്തല സംഗീതം നൽകുന്നത് മറ്റൊരു വ്യക്തിയുമായിരിക്കും. തൂവാനത്തുമ്പികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സംഗീതം നൽകിയിട്ടുള്ളത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറാണ്, പാശ്ചാത്തല സംഗീതം നൽകിയിട്ടുള്ളത് ജോൺസൺ മാസ്റ്റർ. പലപ്പോഴും സൗഹൃദ സംഭാഷണങ്ങളിൽ ഈ ഒരു വേർതിരിവ് അറിയാത്തതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അതിവിടെ ക്ലാരിഫൈ ചെയ്തു എന്ന് മാത്രം. പിന്നെ ഈ പാട്ടിൽ അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ലാലേട്ടനെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. എന്നാൽ ഇന്ന് രാവിലെ സ്റ്റുഡിയോയിലേക്ക് ഞാൻ വരുമ്പോൾ അറിഞ്ഞത് ലാലേട്ടന് വരെ ഒരു ചെറിയ സെറ്റ് ബാക്ക് ഉണ്ടായിരുന്നാണ്. സിഡ്നിയിൽ ഓസ്ട്രേലിയയിൽ ലാലേട്ടനും സംഘവും പെർഫോം ചെയ്യാൻ ഇരുന്നതാണ്. സംഘത്തിലെ മറ്റെല്ലാവർക്കും, ചിത്രചേച്ചി ഉൾപ്പെടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും വിസ ലഭിച്ചു. അവരെല്ലാവരും ഓസ്ട്രേലിയയിലെത്തി. പക്ഷേ ലാലേട്ടൻ്റെ ഓസ്ട്രേലിയൻ വിസ എന്തോ കാരണം കൊണ്ട് റിജക്റ്റായി. എത്ര ശ്രമിച്ചിട്ടും ആ വിസ കിട്ടിയില്ല. അദ്ദേഹം തന്നെ ഒരു വീഡിയോ മെസ്സേജിലൂടെ പറയുന്നുണ്ട്, ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിസ റിജക്റ്റ് ആവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിൽ ഉള്ള ഒരു ശരാശരി മലയാളിക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണോ ഒരു സർക്കാർ വിസിറ്ററായി എത്തുന്ന മോഹൻലാലിൻ്റെ വിസ റിജക്റ്റ് ചെയ്യുന്നുള്ളത്. ആസ് എൻ ആവറേജ് മലയാളി എനിക്കത് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം അത്രയും പ്രൊഫൈലുള്ള ഒരു വ്യക്തിയുടെ വിസ റിജക്റ്റ് ചെയ്യുകയാണ്. അതും ഇത് അദ്ദേഹം ആദ്യമായിട്ടൊന്നും ആവില്ല ഓസ്ട്രേലിയയിൽ പോകുന്നതും, ഇതിനു മുമ്പ് പോയിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ലാലേട്ടനായാൽ പോലും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നടക്കുന്ന കാര്യങ്ങളിൽ സന്തോഷിച്ചുകൊണ്ട് നടക്കാത്ത കാര്യങ്ങളെ പിന്തള്ളിക്കൊണ്ട് ഈ മധുരഗീതം മോർണിംഗ് ഡ്രൈവിൽ ആഘോഷപൂർവ്വം

0: മിഡ്ലൻഡ് വെൽനസ് സെന്റർ ആൻഡ് വിഡ്ബി വെൽനസ് സെന്റർ.
1: ഈ ഓർണമെന്റ്സ് ഒക്കെ മാറ്റി വാങ്ങാറായി.
2: ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ
1: ഇത് മാറ്റി ദുബായ് സിംഗപ്പൂർ ഡിസൈൻസ് ആക്കാൻ. ഇനി നാട്ടിൽ പോകേണ്ട കാര്യമില്ല. ന്യൂരഗനാസ് ജില്ലയിൽ പഴയ സ്വർണം 100% വിലയിൽ തന്നെ 916 സ്വർണമായി മാറ്റിയെടുക്കാം. വെയിറ്റേജ് പർച്ചേസിന് സ്പെഷ്യൽ പ്രൈസും സ്വർണ്ണ പണയത്തിന് കുറഞ്ഞ പലിശയും ഉണ്ട്.
3: ന്യൂരഗനാസ് ജ്വൽ ഹോം GTS നമ്പർ 1 ജ്വല്ലറി ഗ്രൂപ്പ് നിയർ മാർക്കം ആൻഡ് സ്റ്റീൽസ് ഇന്റർസെക്ഷൻ 6055 സ്റ്റീൽ അവന്യൂ യൂണിറ്റ് C102 സ്കാർബ്രോ. കോൾ 6479472864 or 647-702-2159.
4: ടാക്സ് എഫിഷ്യന്റായി ആദ്യത്തെ വീട് എങ്ങനെ മേടിക്കാം? കുട്ടികൾക്ക് ഗവൺമെന്റിൽ നിന്ന് മാക്സിമം ഗ്രാന്റ് എങ്ങനെ കിട്ടും? മാതാപിതാക്കൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എടുക്കേണ്ട ട്രാവൽ ഇൻഷുറൻസ്? ബിസിനസ് ഓണേഴ്സിനും പ്രൊഫഷണൽസിനുമുള്ള ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റിട്ടയർമെന്റ് ഓപ്ഷൻ എന്തൊക്കെയാണ്? പണം നഷ്ടമാകാതെ ഇൻഷുറൻസ് എങ്ങനെ എടുക്കാം? ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിത്യേന വരുന്ന ചോദ്യങ്ങളാണല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ഒരാളുടെ കയ്യിലുണ്ട്. ഫിനാൻഷ്യൽ അഡ്വൈസർ മുരളി നാരായണൻ. കോൾ മുരളി നാരായണൻ അറ്റ് 647-308-2116. Murali Narayanan, your trusted financial advisor with years of experience and knowledge.
5: ഒരു നല്ല പ്രിയോൺ കാർ വാങ്ങാൻ ആലോചിക്കുന്നുണ്ടോ? എന്നാൽ ഈ ജൂലൈ നേരെ സ്റ്റാർട്ട്ഫോർഡ് കിയയിലേക്ക് വരും. ബഡ്ജറ്റിനൊത്ത വാഹനങ്ങൾ, വിശ്വസിക്കാവുന്ന ക്വാളിറ്റി, അതിനൊപ്പം കിഡിലൻ വീക്ക്ലി പേയ്മെന്റ്സ്. നിങ്ങൾ ഒരു ന്യൂ കമർ ആണോ? ക്രെഡിറ്റ് ഇഷ്യൂ ഉണ്ടോ? ഗുഡ് ക്രെഡിറ്റ് ഓർ ബാഡ് ക്രെഡിറ്റ്, എവറി വൺ ഇസ് അപ്രൂവ്ഡ് അറ്റ് സ്റ്റാർട്ട്ഫോർഡ് കിയ. 2019 ഹ്യുണ്ടായി വെലോസിറ്റ വെറും $54 പെർ വീക്ക്, സീറോ ഡൗൺ പേയ്മെന്റ്. 2019 നിസാൻ അൾട്ടിമ വെറും $72 പെർ വീക്ക്, സീറോ ഡൗൺ പേയ്മെന്റ്. 2023 കിയ ഫോർട്ടി വെറും $79 പെർ വീക്ക്, സീറോ ഡൗൺ പേയ്മെന്റ്. സ്റ്റാർട്ട്ഫോർഡ് കിയയിൽ കിയ മാത്രമല്ല എല്ലാ പ്രമുഖ മേക്കും മോഡലും ലോ കിലോമീറ്റേഴ്സിലുള്ള വാഹനങ്ങളും ലഭ്യമാണ്. പല പ്രീ ഓൺ വാഹനങ്ങൾക്കും 7 വർഷം അല്ലെങ്കിൽ 140,000 കിലോമീറ്റേഴ്സ് വരെ സർട്ടിഫൈഡ് പ്രീ ഓൺഡ് വാറന്റീസ് അവൈലബിൾ. അതിനാൽ നിങ്ങളുടെ അടുത്ത കാർ വാങ്ങുന്നതിന് മുന്നേ സ്റ്റാർട്ട്ഫോർഡ് കിയയിലേക്ക് വരും. ജസ്റ്റ് വിസിറ്റ് 863 ഈരി സ്ട്രീറ്റ്. നിങ്ങളെ സ്വാഗതം ചെയ്യാൻ സ്റ്റാർട്ട്ഫോർഡ് കിയ തയ്യാറാണ്.
6: കാനഡാസ് ഫസ്റ്റ് മലയാളം എഫ്എം,
7: മലയാളം എഫ്എം
6: മധുരഗീതം.
8: തുടരെ വിജയിക്കുക എന്നുള്ളത് എപ്പോഴും ഇൻസ്പയറിംഗ് ആണ്. അങ്ങനത്തെ ജീവിത കഥകൾ അറിയുക എന്നുള്ളത് നമ്മളെയും ഇൻസ്പയർ ചെയ്യും. അങ്ങനെ കനേഡിയൻ കമ്മ്യൂണിറ്റിയിൽ കണ്ടിന്യൂസ്ലി ഓരോ അച്ചീവ്മെന്റ്സ് നേടി ഒരു ഇൻസ്പയറിംഗ് ജേണി തന്നെയാണ് ഡോക്ടർ ലതാ മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ, ഷോക്കേസ് ചെയ്യുന്നത്. സോ വി ആർ കൺഗ്രാജുലേറ്റിംഗ് ഡോക്ടർ ലതാ മേനോൻ ഓൺ ഹെർ മോസ്റ്റ് റീസെന്റ് അച്ചീവ്മെന്റ്, ബീങ് എലക്ടഡ് ആസ് റീജിയണൽ VP ഫോർ ഫൊക്കാന. ആൻഡ് ലതാ മേനോൻ ജോയിൻസ് അസ് ഓൺ ഫോൺ. Hi Lataji, congratulations.
9: Good morning to Madhurgeetham's team, and thank you so much, and ellarkum oru namaskaram from I am in Philadelphia in Kalahari Resort attending the Fokana convention, which is from August 6th to 9th, and yesterday was the election, and I wanted to say that I won the election, Shuddha's this one, and I won the election for the vice president for the Canada region, region number 14.
8: And that is great. Congratulations once again on that. And I think this year has been especially great for Canadian representatives at Fokana, including yes. You, Anju Verolam, avade.
9: Yes. Anjibirum Abdana select aitunde. We have Josie Karakat, who is the vice president from the executive board. Mm-hmm. Then I'm being from the vice president, from the regional vice president for the Toronto region 14. And then we have the youth one girl has been selected. And then we have from national committee 2 from Biju Kakat Parayum. Right. So we also got elected yesterday. So 5 people to the US team in Fokana, which is the federation of the Kerala Association in North America for the international convention in 2026.
8: That is great news. And how was the election campaign for you? Did you have to campaign from Canada, or did you get to campaign after going to US at the convention?
9: No, I had to campaign for Canada, because all the Canadian associations members are the one who had to elect for the Canadian. And of course, it was a very tough one. And yesterday, we had a very, from 10 a.m. it started till at about 4 o'clock, and it was very good, and we got a sweeping victory. I came into Filippo's force, who is the president now of Kana. So today will be the grand finale, and also we'll be having the oath-taking ceremony today.
8: Congratulations to you, and wish you the very best. May you be able to deliver something exceptionally well, especially for the Canadian Malayali community. There is a lot that Fokana can do, and I'm sure you will spearhead a lot of improvements.
9: Yes, I'm here to bring all the Canadians over here to this platform in US, and then we have a stand here. Definitely, my support will be there, and I will look forward for many, many people to join the Fokana and to represent our community, and that's what I am. And

0: also want to bring to your attention that yesterday we got another record. We got the Miss Manga, the beauty contest, which also went to the Canadian. And her name is Nimi Shaji from London and from the Loma, this one, association, and she got Miss Manga yesterday.
1: Oh, London, Ontario, Malayali Association. Nimi Shaji is the Manga. They are all the
0: and now we have Miss Pokhana competition again. We are Canadians are Toronto, hopefully we'll keep our fingers crossed and we get that Miss Pokhana too.
1: We are all cheering for you and the rest of the Canadian team all the way from Toronto. So once again, yes, thank you for joining us. Yet again, congrats.
0: And thank you so much. And I should thank all the Madhurigidam listeners and to the Madhurigidam team, Mridula and Vijay, and all of you. Thank you so much and have a wonderful day.
1: Thank you, Lataji. Harish Shivaramakrishnan, ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ചില ഗാനങ്ങൾ വളരെ പോപ്പുലറാണ് വേദിയിൽ പാടുമ്പോൾ. സോങ്സ് ലൈക്ക് ശങ്കരാനാഥ ശരീരാപര, സോങ്സ് ലൈക്ക് ഗംഗേ, രാമകഥാഗാനലയം, അതൊക്കെ നല്ല പാട്ടുകളാണ്, മനോഹരമായ പാട്ടുകളാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ആ പാട്ടിനൊക്കെ അതിൻ്റെ സ്ട്രക്ചറിൽ ഇൻബിൽട്ടായിട്ട് ആൾക്കാരെ അമ്പരിപ്പിക്കാനുള്ള ഒരു കാര്യം കമ്പോസർ ചെയ്തു വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ദ ഹൈ പിച്ച്ഡ് ലോങ് ഹമ്മിങ്സ്. ഇപ്പോൾ ഒരു വേദിയിൽ ഒരു ഗായകൻ അങ്ങനെ വന്ന് നല്ല ഹൈ പിച്ചിൽ ഒരു ഹമ്മിങ്ങൊക്കെ പാടി നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഡിയൻസിൻ്റെ മൂഡ് എലിവേറ്റ് ആവുകയാണ്, അവർ അമ്പരക്കുന്നു, കൈയടിക്കുന്നു. ഇത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്, ആ കമ്പോസറിൻ്റെ ബ്യൂട്ടിയാണ്. Not to discredit the singer's talent in that case, പക്ഷെ ആ കമ്പോസിംഗിൽ തന്നെ അതുണ്ട്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അതിനേക്കാളും ഒരു പക്ഷേ ഒരു ഗായകനെ ചലഞ്ച് ചെയ്യുന്ന പാട്ടുകളുണ്ട്. എക്സാമ്പിൾ, നിറങ്ങളേ പാടൂ അഹം എന്ന സിനിമയിലെ, അതാണ് അദ്ദേഹം ഒരു ഉദാഹരണമായി പറഞ്ഞത്. ആലോചിച്ച് നോക്കുമ്പോൾ സംഭവം ശരിയാ. കാരണം ഇപ്പോൾ രാമകഥാഗാനലയം എങ്ങനെയൊക്കെ പാടിയാലും അവസാനം രാമാന്ന് വരുമ്പോൾ നമ്മൾ അറിയാതെ കൈയടിച്ചു പോവും. അതുതന്നെയാണ് ശങ്കരയുടെയും അതുതന്നെയാണ് ഗംഗയുടെയൊക്കെ അവസ്ഥ. എന്നാൽ നിറങ്ങളെ പാടൂ എന്ന പാട്ട് ദാസേട്ടൻ പാടിയ പോലെ നമ്മളൊന്ന് പാടുക എന്ന് പറയുമ്പോൾ ഇത്തിരി പ്രയാസപ്പെടും. അതുപോലെ അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ വേറെ ചില പാട്ടുകളുണ്ട്. മുത്തുമണിത്തൂവൽ തരാം, മുല്ലത്തളിരാട തരാം. ഞാനിതിപ്പോൾ മൂളിയപ്പോൾ നിങ്ങൾക്ക് തോന്നും അത് ഈസി പാട്ടല്ലേ. എന്നാലല്ല, സ്റ്റേജിൽ വളരെ കുറച്ച് പേര് മാത്രമേ ഇത് പാടാറുള്ളൂ. അഥവാ പാടിയാൽ തന്നെ അത് നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഇത്തിരി പ്രയാസമാണ്. അതൊരു പക്ഷേ ആ ഗായകൻ നൽകുന്ന ഒരു ഫീലാവും. ദാസേട്ടൻ എന്ന ഒരു മഹാഗായകൻ അതിന് നൽകുന്ന ഫീലുണ്ട്, ഭാവമുണ്ട്, അതിൻ്റെ പെർഫെക്ഷൻസ് ഉണ്ട്. വേറെ ഉണ്ട് കേട്ടോ പാട്ടുകൾ. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനുവീണമീട്ടുന്നു ഞാൻ. വളരെ പ്രയാസകരമാണ് ഇതൊക്കെ ലൈവ് സ്റ്റേജിൽ പാടാൻ, കാരണം വോയിസും അത്രയും കൺട്രോൾ വേണം. അതേ ശ്രേണിയിൽ പെടുത്താവുന്ന ഒരു പാട്ടാണ്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടാണ്, പക്ഷെ ശ്രദ്ധിച്ച് നോക്കി അറിയാം സ്റ്റേജിൽ അധികം ആരും പാടാത്തൊരു പാട്ട്. നാടോടിക്കാറ്റ് എന്ന സിനിമയിലെ ഒരു ഗാനം, ശ്യാം സാറിൻ്റെ സംഗീതമാണ്. ശ്യാം സാറിൻ്റെ സംഗീതത്തിൽ ദാസേട്ടൻ ആലപിച്ച വൈശാഖ സന്ധ്യ, എവർഗ്രീൻ ക്ലാസിക് സോങ്. Let me tell you, as a singer, I've always felt it is very, very difficult because Dasaidinte technical perfectionum, Dasaidinte bhavum, ellam ulpadunna oru paattaanu. Nammal vicharikkunnathine kaal prayasapadum adu paadan. Pakshe, we should all try and aspire to sing that always because that song is always pure joy.
2: It's Saturday. Grab a coffee and listen to this beautiful number only on Madhura Geetam.

ദ ഗ്രേറ്റ് സലിൽ ചൗധരി. മധുമതി എന്ന ഒരു ചിത്രത്തിലൂടെ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെട്ട ഒരു മഹാനായ കലാകാരൻ. ഹി മെയ്ഡ് ഹിസ് ഡെബ്യൂ ഇൻ മലയാളം ഇൻ ദ ഇയർ 1965. മലയാള സിനിമയെ ലോക സിനിമയിലേക്ക് കൈപിടിച്ച് കയറ്റിയ ചെമ്മീൻ എന്ന രാമുകരിയാത് മൂവി അവിടുന്ന് തുടങ്ങി 1990s എത്തി നിൽക്കുമ്പോൾ 27 മലയാളം ചിത്രത്തിൽ 106 പരം ഗാനങ്ങൾ. ഓരോ ഗാനവും തീസീസ് പോലെ പഠിക്കേണ്ട ഗാനങ്ങളാണ്. സലിൽ ചൗധരിയുടെ മാതൃഭാഷ ബംഗാളിയായിരുന്നു. പക്ഷേ അദ്ദേഹം മലയാളത്തിൽ നൽകിയിട്ടുള്ള ഈണങ്ങൾക്ക് അത്രയും മലയാള തനിമയുണ്ടായിരുന്നു. അദ്ദേഹം എങ്ങനെ മലയാളത്തിൻ്റെ കൾച്ചർ മനസ്സിലാക്കിയെടുത്തു എന്നുള്ളത് ഇറ്റ് ഇസ് ബിയോണ്ട് മീ. ചെമ്മീനിലെ ഓരോ പാട്ടും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മൾ ആ കടപ്പുറത്ത് എത്തി, നമ്മൾ കടലിൽ വഞ്ചിയിൽ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് വരെ ഫീലാവുന്ന, ഇത്രയും തലമുറകൾക്ക് അപ്പുറമുള്ള കുട്ടികൾക്ക് പോലും ഫീലാവുന്ന രീതിക്കാണ് ഓരോ ട്യൂണുകളും കമ്പോസ് ചെയ്തിട്ടുള്ളത്. മലയാളത്തിൽ സാഗരമേ ശാന്തമാകനി എന്ന് മദനോത്സവത്തിൽ അദ്ദേഹം സംഗീതം നൽകിയ ആ പാട്ടുണ്ടല്ലോ, ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികൾക്ക്, ആ പാട്ടൊക്കെ ഒരു ഗസലായിട്ട് പ്രഖ്യാപിക്കേണ്ട പാട്ടാണ്. എന്നാൽ അത് മലയാളിയുടെ ഒരു സ്വന്തം പാട്ട് തന്നെയാണ്. സലിൽ ചൗധരി സാറിൻ്റെ സംഗീതത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹം വരുന്നതിന് തൊട്ട് മുൻപ് വരെ മലയാളത്തിൽ ആദ്യം വരികൾ എഴുതിയതിന് ശേഷം ഈണം ചിട്ടപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പതിവ്. സലിൽദ വന്നപ്പോൾ പിന്നെ ചെയ്തത് ആദ്യം ഈണം ചിട്ടപ്പെടുത്തും, അദ്ദേഹത്തിൻ്റെ ഈണം തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, അതിലേക്ക് വരികൾ എഴുതി ചേർക്കുകയാണ്. എന്നാൽ അതിലേക്ക് വരികൾ എഴുതി ചേർക്കാൻ പ്രയാസമാണെന്നോ മലയാളത്തിൻ്റെ ഛന്ദസ്സിൽ ആ വരികൾ എത്തിയിട്ടില്ലെന്നോ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ലിറിസിസ്റ്റും ഇന്നേ വരെ പരാതി പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടുമില്ല. 1978 ഏതോ ഒരു സ്വപ്നം എന്ന സിനിമയിൽ ഒരു മുഖം മാത്രം എന്നൊരു ഐക്കോണിക് സോങ് അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രണ്ട് വേർഷൻസും പോപ്പുലറാണ്. ഒന്ന് ദാസേട്ടൻ ആലപിച്ചതും ഒന്ന് സലിൽദാരുടെ തന്നെ മകളായ സബിത ചൗധരി ആലപിച്ചതും. അതിൻ്റെ ഒരു കവർ വേർഷൻ ദ വെരി ടാലൻറ്റഡ് ഗായത്രി അശോകൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്മിങ് അപ്പ് നെക്സ്റ്റ് ഓൺ മധുരഗീതം, ഒരു മുഖം മാത്രം.

ഈ ഗാനത്തിന് ശേഷം നമുക്ക് ദ പ്രഭുദേവ ലെജൻഡ് ഇൻ ടൊറോണ്ടോ എന്ന ഇവന്റിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ അതിന്റെ നെറ്റ്വർക്ക് അംബാസിഡറായ യശ്വന്ത് ഇസ് ജോയിനിങ് അസ് ഇൻ സ്റ്റുഡിയോ. സ്റ്റേ ട്യൂൺ, ദർ ഇസ് ലോട്ട് ടു അൺപാക്ക് ദേർ.

0: കേരളത്തിൽ ഇപ്പോൾ തരംഗം സൃഷ്ടിക്കുന്ന പുതുപുത്തൻ ഗാനമിതാ മധുരഗീതത്തിൽ.
1: ഏലിയൻസിനെ കുറിച്ച് സ്റ്റീവൻ സ്പീൽബർഗ് ഇ ടി എന്നൊക്കെയുള്ള സിനിമ എടുത്തെങ്കിലും മലയാളത്തിൽ ഏലിയൻ ബേസ്ഡ് ആയിട്ടുള്ള മൂവീസ് കുറച്ച് കുറവ് തന്നെയാണ് അല്ലെ. 2024 ഒരു ഇൻട്രസ്റ്റിംഗ് പ്രിമൈസുമായ ഒരു സിനിമ വന്നിരുന്നു. ഇറ്റ് വാസ് ഡയറക്റ്റഡ് ബൈ അരുൺ ചന്തു. ഇറ്റ് വാസ് കോൾഡ് ഗഗനാചാരി. ഒരു സെറ്റൈറിക്കൽ സൈഫൈ മോക്യുമെന്ററി എന്ന് പറയാം. ഒരു ഡിസ്റ്റന്റ് ഫ്യൂച്ചർ ഇൻ കേരള, മൊത്തത്തിൽ പ്രശ്നമായി കിടക്കുന്ന ഒരു കേരളത്തിൽ മൂന്ന് ബാച്ചിലേഴ്സ് അവരുടെ അടുത്ത് എങ്ങനെയോ എത്തിപ്പെടുന്ന ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ഫീമെയിൽ ക്യാരക്ടർ, അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഗഗനാചാരി. അതിന് തൊട്ട് മുമ്പ് നോക്കുകയാണെങ്കിൽ 2013 രാഹുൽ സദാശിവൻ ഡയറക്റ്റ് ചെയ്ത റെഡ് റെയിൻ ഉണ്ടായിരുന്നു. അന്ന് രാഹുൽ സദാശിവൻ ഒരു ഡെബ്യൂ ഫിലിം മേക്കറായിരുന്നു, ഇന്നത്തെ ഒരു ലെജൻഡറി സ്റ്റേറ്റസിലേക്ക് ബ്രഹ്മയുഗത്തിലേക്കൊന്നും എത്തിയിട്ടില്ല കേട്ടോ. പക്ഷെ അന്ന് തന്നെ അദ്ദേഹം ഒരു സൈഫൈ ത്രില്ലർ എടുത്തിരുന്നു, നരീനൊക്കെ സ്റ്റാർ ചെയ്ത ഒരു സിനിമയായിരുന്നു. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ റിയൽ ലൈഫ് കേരള റെഡ് റെയിൻ ഫെനോമിനൻ. അപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, എക്സ്ട്രാ ടെറസ്ട്രിയൽ കണക്ഷൻസ് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ദർ വാസ് എ ലൾ. പിന്നെ നമ്മൾ 2026 എത്തിയപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് കോമഡി ജോണറിൽ ഏലിയൻ പ്രമൈസുമായിട്ട് ആദിത്യൻ ചന്ദ്രശേഖർ ഒരുക്കിയിട്ടുള്ള സിനിമയാണ് പ്ലൂട്ടോ. നീരജ് മാധവാണ് സെൻട്രൽ ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുള്ളത്. അത് വലിയ അവകാശവാദങ്ങളൊന്നുമില്ല, നല്ല രസകരമായ കോമഡി ഉള്ള ഒരു സിനിമയാണെന്നുള്ളതാണ് അതിൻ്റെ മേക്കേഴ്സ് ആദ്യം തന്നെ അവകാശപ്പെട്ടത്. കാരണം ഇതിൽ അജു വർഗീസ് കൂടാതെ ഒട്ടനവധി കോമഡി കഥാപാത്രങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്ന ആർട്ടിസ്റ്റുകളും കൂടിയുണ്ട്. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സിനിമ കണ്ടന്നെ നോക്കുക. മേ ബി ഇറ്റ്സ് എ ലൈറ്റ് ഹാർട്ടഡ് ഫീൽ ഗുഡ് കോമഡി കൈൻഡ് ഓഫ് എ മൂവി വിത്ത് ആൻ ഏലിയൻ ഇൻ ആൻ ഇൻട്രസ്റ്റിംഗ് പ്രമൈസ്. അപ്പം ആ ഒരു ലേറ്റസ്റ്റ് സിനിമയിലത്തെ പാട്ടാണ് ഫർമായെ എന്ന് തുടങ്ങുന്ന ഗാനം പ്ലൂട്ടോ എന്ന ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി മധുരഗീതത്തിൽ.

0: പ്ലൂട്ടോലെ പാട്ടൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ടുവോ? ഇനി നമ്മളൊരു ചെറിയ ആഡ് ബ്രേക്ക് എടുക്കുകയാണ്. പക്ഷേ ഈ ആഡ് ബ്രേക്കിന്റെ മറുവശത്ത് വി ഗോണ് ഹാവ് എ വെരി ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ വിത്ത് എ പേഴ്സൺ ഹു സെറ്റ് എ ന്യൂ ട്രെൻഡ് ഇൻ ഗോസ്പെൽ സിംഗിംഗ്. വി ജെ ട്രാവൻ വിൽ ബി ജോയിനിങ് അസ് ഓൺ സ്റ്റുഡിയോ ടു ഷെയർ മോർ ഡീറ്റെയിൽസ് അബൌട്ട് ഹൗ ഹി ചോസ് ദാറ്റ് ജോണർ ആൻഡ് ഹൗ ഹി റീഡിഫൈൻഡ് ദ വേ ഗോസ്പെൽ സിംഗിംഗ് ഇസ് ഡൺ. സോ സ്റ്റേ ട്യൂൺഡ്, യു ആർ ലിസണിംഗ് ടു ആർ ജെ വിദ്യാശങ്കർ ഓൺ മധുരഗീതം, ആൻഡ് വി വിൽ ഹാവ് വി ജെ ട്രാവൻ ലൈവ് ഇൻ സ്റ്റുഡിയോ റൈറ്റ് ആഫ്റ്റർ ദിസ് ആഡ് ബ്രേക്ക്.
1: പുതിയ പാട്ടുകൾ ആദ്യമായി മധുരഗീതത്തിലൂടെ.
2: പുതിയ വീട് വാങ്ങുമ്പോൾ റിയൽറ്ററിനെ പോലെ തന്നെ പ്രധാനമാണ് നല്ലൊരു മോർഗേജ് ഏജന്റും.
3: മികച്ച റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനായി ലെൻഡേഴ്സുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളാകണം നമ്മുടെ മോർഗേജ് ഏജന്റ്.
2: ഈ രംഗത്ത് 15 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള മോർഗേജ് ഗ്രൂപ്പിലെ പ്രദീപ് മേനോൻ ഉള്ളപ്പോൾ മറ്റൊരാളെ എന്തിനു തേടണം?
4: റെസിഡൻഷ്യൽ ഓർ കമേഴ്ഷ്യൽ, റീഫൈനാൻസ് ഓർ റിന്യൂവൽസ്, ഡെറ്റ് കൺസോളിഡേഷൻ ഓർ ഇൻവെസ്റ്റ്മെന്റ്സ്, കോൺടാക്ട് പ്രദീപ് 416-797-7995 ഓർ ഇമെയിൽ pradeep.menon@mortgagegroup.com. FSRA 10315.
5: വീടിന്റെ രുചിയും നാടിന്റെ മണവും അതാണ് വസന്തം സൂപ്പർ മാർക്കറ്റ്.
2: ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇന്ത്യ, ശ്രീലങ്ക, കരീബിയൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫിഷ്, സീ ഫുഡ്, മീറ്റ്, എല്ലാത്തിനും ക്വാളിറ്റിയും ഫ്രഷ്നെസും ഗ്യാരണ്ടിയും.
5: പൂജാ ഐറ്റംസ് ആൻഡ് ഐഡൽസ്, എവർ സിൽവർ വെസൽസ്, ക്ലേ പോട്സ് ആൻഡ് ഗ്രൈൻഡേഴ്സ്.
6: വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. 416-292-8585. വിസിറ്റ് വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. ലൊക്കേറ്റഡ് ജസ്റ്റ് ഓഫ് സ്റ്റീൽസ് അവന്യൂ ബിറ്റ്വീൻ മാർക്കം റോഡ് ആൻഡ് മിഡിൽ ഫീൽഡ് റോഡ്. Bringing a taste of home closer to you.
7: Menon Law Professional Corporation.
8: പ്രതിസന്ധികളിൽ നിങ്ങളുടെ സുഹൃത്ത്.
7: ബാരിസ്റ്റർ, സോളിസിറ്റർ, നോട്ടറി പബ്ലിക്. ലത മെനൻ, റിയൽ എസ്റ്റേറ്റ്,
8: ഫാമിലി ലോ,
7: വിൽസൺ എസ്റ്റേറ്റ്സ്,
8: സിവിൽ ലിറ്റിഗേഷൻ,
7: ഇമിഗ്രേഷൻ ലോ,
8: ബൈലോ മാറ്റേഴ്സ്,
7: ക്രിമിനൽ മാറ്റർ
8: ആൻഡ് പേഴ്സണൽ ഇഞ്ചുറി.
7: കോൾ 905-956-0747. Menon Law Professional Corporation.
9: നിങ്ങളുടെ ഡ്രീം കാർ ഇനി മിസിസാഗയിൽ നിന്നും സ്വന്തമാക്കാം. മിസിസാഗ യൂസ് കാർ സൂപ്പർ സ്റ്റോർ, 225 Dundas Street East, ജെയിംസ് ഓട്ടോ ഗ്രൂപ്പിന്റെ ഗ്ലോബൽ ഡീലർഷിപ്പ്. ബഡ്ജറ്റ് കാർസ് മുതൽ ലക്ഷറി, സ്പോർട്സ്, അമേരിക്കൻ മസിൽ വരെ ഓരോ പർച്ചേസിനും ഫ്രീ ഡാഷ് കാം, 6 മന്ത് പവർ ട്രെയിൻ വാറന്റി, ഒപ്പം ഫുൾ ടാങ്ക് ഗ്യാസ്. കൂടാതെ സെലക്ടഡ് പ്രീ ഓൺ കാർസിന് ലോ കോസ്റ്റ് ലീസിംഗ് ഓപ്ഷൻ തീർന്നില്ല. $100 ഗ്യാസ് കാർഡ് വിത്ത് എവറി ഇൻ സ്റ്റോക്ക് പർച്ചേസ്. നോ മോർ വെയിറ്റിംഗ്. വിസിറ്റ് മിസിസാഗ യൂസ് കാർ സൂപ്പർ സ്റ്റോർ. പ്രീമിയം കാർസ്, റിയൽ വാല്യൂ, ഓൾ അണ്ടർ വൺ റൂഫ്. മിസിസാഗ യൂസ് കാർ സൂപ്പർ സ്റ്റോർ, 905-866-4000.
10: ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഉമിക്കരിയിട്ട് ഇനി ഈ കൊച്ചിന്റെ പല്ല് തേച്ചാ മതി. പഴയ കാലത്ത് ആരുടെ പല്ല് ഇതുപോലെ നിരതെറ്റി നിന്നിട്ടില്ല.
11: ഇന്നത്തെ ഏതെങ്കിലും കുട്ടികളോട് അതൊക്കെ ഉപയോഗിക്കാൻ പറയാൻ പറ്റും അമ്മേ.
12: എന്റെ അമ്മമ്മേ, നെക്സ്റ്റ് വീക്ക് ഞങ്ങള് ഡോക്ടർ ബോബി ചാണ്ടി അങ്കളുടെ കാൻ സ്മൈൽ ഡെന്റൽ പോകുന്നുണ്ട്. എന്റെ പല ഫ്രണ്ട്സും അവിടെ പോയാ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇംപ്ലാന്റ്സ്, ഇൻവിസലൈൻ ട്രീറ്റ്മെന്റ്, ഓറൽ സർജറി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അമ്മമ്മയുടെ ഈ കരിയർ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനും എന്റെ സുന്ദരി അമ്മമ്മയെ പോലെ പുഞ്ചിരിക്കും.
13: With 20 years of legacy, Dr. Bobby Chandy's Can Smile Dental, Unit 2063033. Panston Road, Mississauga, 905-949-5656. Dr. Bobby Chandy's Can Smile Dental.
14: നിങ്ങളുടെ സ്വപ്ന വീട്ടിൽ നിന്നും സ്വപ്ന ജീവിത ശൈലിയിൽ നിന്നും നിങ്ങൾ എത്ര ദൂരത്താണ്? പ്രിയപ്പെട്ട സ്ഥലം, മക്കൾ ഓടിക്കളിച്ചും പഠിച്ചും വളരേണ്ടതുമായ ആ സ്ഥലത്ത് നിന്ന് ഒരുപാട് അകലത്താണോ നിങ്ങൾ? എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തത ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവർക്കായി തിരഞ്ഞെടുക്കുന്നതിന് എന്തുകൊണ്ടും ഏറ്റവും വിശ്വാസയോഗ്യമായ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ 10 ആണ്ടിലേറെ കാലത്ത് പരിചയ സമ്പത്തുള്ള, വിശ്വസ്തതയും കൈമുതലായുള്ള റീ മാക്സ് റിയൽ എസ്റ്റേറ്റ് സെന്ററിലെ ജിബി ജോൺ. കോൾ 647-860-4624. Lock in with Jibby John. From your dream to your doorstep. He's got you. Jibby John at 647-860-4624.
15: Music, information, entertainment. Tune into Canada's own Madhuragidam FM.
0: There are artists who follow the trend, and there are some artists who set the trend, who define a style. അങ്ങനെ ഗോസ്പൽ സിംഗിങ്ങിൽ ഒരു പുതിയ സ്റ്റൈൽ ഡിഫൈൻ ചെയ്ത ഒരു ട്രെൻഡ് സെറ്ററായ പെർഫോമർ, സിംഗർ, കമ്പോസർ ആണ് നമ്മുടെ കൂടെ ഇന്ന് സ്റ്റുഡിയോയിൽ. വെൽക്കം വിജയ് ട്രാവൻ.
16: താങ്ക് യു.
0: അബ്സല്യൂട്ട് പ്ലെഷർ ടു ബി ടോക്കിംഗ് ടു യു.
16: ഓക്കേ.
0: വിത്ത് ഓവർ ഡെക്കേഡ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ മ്യൂസിക്, വിത്ത് എ പാഷൻ, വിത്ത് a relentless effort to explore something new, how has your journey been in music so far?
16: I'm in music for last 40 years.
0: Right.
16: I just started as a guitar learner, then became a composer, songwriter, then became in the Indian standards, I was one of the rock stars kind of thing. with the band called Shiva.
0: Yeah.
16: And Shiva was one of the best and one of the top most popular rock band doing covers.
0: Right.
16: It's like I was one of those cycle Jacksons when Michael was not coming.
0: Right.
16: Cycle was on the road, kind of. So, but I have worked with fantastic musicians, and I started listening to good music. It was there in my mothers, my uncles were great listeners.
0: Right.
16: So the Western kind of music, and plus Kerala has music in the air.
0: Right.
16: I mean, and പള്ളികളും അമ്പലങ്ങളും ഒക്കെ അങ്ങനെ നല്ല ഒരു ഒരു സോഴ്സ് ഓഫ് മ്യൂസിക് ആണല്ലോ. ഇറ്റ്സ് ഇൻ ദി എയർ. ഐ മീൻ സോ ഐ അബ്സോർബ്ഡ് ഇറ്റ്. സോ ഇറ്റ് ബ്ലെൻഡഡ് ഇൻ മീ. ആൻഡ് വെൻ ഇറ്റ് വാസ് ടൈം ടു റിലീസ് സംതിങ് ദെൻ ഇറ്റ് ഓൾ കെയിം അലൈവ് ഇൻ മീ.
0: റൈറ്റ്. റോക്ക് മ്യൂസിക്. ഇന്ത്യയുടെ ഫസ്റ്റ് റോക്ക് ബാൻഡ് ആയ ശിവ അതിൽ
16: '80s and '90s. They were reigning.
0: റോക്ക് മ്യൂസിക്കിൽ നിന്നും ഗോസ്പെൽ സിംഗിങ്ങിലേക്ക് ഒരു ജോണർ ഷിഫ്റ്റ്. ലൈക്ക് വെൻ, how and why did you choose gospel singing?
16: I had a problem with my voice. Mm-hmm. I was in advertising in Mumbai, and I was the highest English singing artist in the advertising.
0: Right.
16: And all that, but then suddenly I lost my voice because of acute laryngitis. Appo adu oru oru oru kollam I was unable to sing. Recording like shabdam undu pakshe അപ്പൊ ശബ്ദം നഷ്ടപ്പെട്ട പാട്ടുകാരനെ പിന്നെ സ്കോപ്പ് ഇല്ല.
0: ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ദുരവസ്ഥയാണ്. പാടാൻ
16: പറ്റാതെ ആ നൈറ്റ്മെയറിൽ പ്രാർത്ഥനയിലേക്ക് തിരിയാനിടയായി. അങ്ങനെ യേശുവിന്റെ കരുണയാൽ ശബ്ദം മടക്കി കിട്ടി. അപ്പൊ പിന്നെ ഇത് മാത്രം മതിയെന്ന് അങ്ങ് വെച്ചു. സോ അതിൽ പിന്നെ അങ്ങനെ ശബ്ദം നിലനിൽക്കുന്നു.
0: ഗോസ്പെൽ സിംഗിങ് എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും വളരെ ബഹുമാനപൂർവ്വവും അത് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന വ്യക്തികളാണ് കൂടുതലും. അതിലൊരു വിശ്വാസത്തിന്റെ അംശമുണ്ട്. പക്ഷെ അപ്പൊ അത് കേട്ട് പഴകിയ രീതിയിൽ നിന്നും കുറച്ചൊന്ന് മാറി ചിന്തിക്കാം, അതിനെ ഒന്ന് പുതിയതായിട്ട് അവതരിപ്പിക്കണം എന്നുള്ള ഒരു ആശയവും ധൈര്യവും എവിടുന്ന് കിട്ടി?
16: അല്ല, ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ യുനോ യേശു ഹാസ് ഗോഡ് എന്നുള്ളൊരു ബിബ്ലിക്കൽ തോട്ട് ഉണ്ട്. But every generation has to create its own praises of God.
0: Right.
16: അതിന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാ ജനറേഷനും ഉണ്ട്. അപ്പൊ ഒരുപാട് പഴയ പാട്ടുകൾ, ക്ലാസിക്സ്, ഹിംസ് എല്ലാം ബ്യൂട്ടിഫുൾ ആണ്. നമ്മളെല്ലാം അത് കേട്ട് തന്നെയാണ് ജനിച്ചത്. ഐ മീൻ, പക്ഷേ നെക്സ്റ്റ് ജനറേഷന് കൊടുക്കാൻ ഈ കറണ്ട് ജനറേഷന് എന്തെങ്കിലും ഉണ്ടാകണം. അപ്പൊ യു നീഡ് ടു ബി യുവർ സെൽഫ്. അപ്പൊ ഒരു പഴയ ഒരു പാറ്റേൺ പിടിച്ചു പോയാൽ വീണ്ടും നമ്മൾ പഴയതായിക്കൊണ്ടേയിരിക്കും. ഐ മീൻ, സോ ഫോർ ക്യാപ്ചറിങ് ദ ഹാർട്ട്സ് ഓഫ് ദ ന്യൂ ജനറേഷൻ, വി നീഡ് എ ന്യൂ സൗണ്ട്. അങ്ങനെ
0: കാനഡയിൽ ഇപ്പോ പെർഫോമൻസുകൾ ചെയ്യുന്നുണ്ട്. കാനഡയില് രണ്ടോ മൂന്നോ വേദികളിൽ ഇപ്പോ ഓൾറെഡി പെർഫോം ചെയ്തു കഴിഞ്ഞു.
16: ചെറിയ ചെറിയ ചർച്ച് പെർഫോമൻസുകളൊക്കെയാണ്.
0: ഹൗസ് ദ റിസെപ്ഷൻ ഫ്രം ദി കനേഡിയൻ?
16: യാ, വർഷിപ്പ് അക്കാഡമി ഹാസ് ഡൺ എ ഗുഡ് ജോബ് ഇൻ ഇൻട്രൊഡ്യൂസിംഗ് മീ ടു പീപ്പിൾ. സോ ഫ്രം ഹൗസ് മീറ്റിംഗ്സ് ടു വലിയ അത്യാവശ്യം ഒരു 3000 ആൾക്കാരൊക്കെ വരുന്ന ഹാളിൽ ഒക്കെ അങ്ങനെ ചില ഫ്രീ കോൺസേർട്സ് പോലെ ചെയ്തായിരുന്നു.
0: ഓക്കെ. ആ ഒരു ക്യൂ എടുത്തിട്ട് ഞാൻ വിജയ് ട്രാവലിൽ നിന്നും ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യാണ് നമ്മുടെ അടുത്ത ഗസ്റ്റിലേക്ക്. ഫിറോസ്. ഫിറോസ്, ഹൈ ഫിറോസ്. ആൻഡ് വർഷിപ്പ് അക്കാഡമിയുടെ കാര്യം വിജയ് ട്രാവൻ പറഞ്ഞു. ആൻഡ് ഫിറോസ്, ഐ വാസ് ഹാവിംഗ് എ കോൺവെർസേഷൻ വിത്ത് യു, ഹാവ് ബീൻ കൊളാബറേറ്റിംഗ് വിത്ത് ട്രാവൻ ഫോർ എ ലോങ് ടൈം. ആൻഡ് യു ആർ സെൽഫ്, യു ആർ എ മ്യൂസീഷ്യൻ വിത്ത് എ മ്യൂസിക് അക്കാഡമി.
17: Yes.
0: And
17: yes.
0: A performing musician too.
17: Yes. Yeah.
0: Right. So, very happy to have you in the studio.
17: Thank you.
0: And how and when did you start collaborating with Travan?
17: Travan, I was working with Yamaha India.
0: Right.
17: Back home, and I was one of the main job was to collaborate with artists. I was in charge of the artist management and to endorse artists. I worked with big bands like Indian Ocean, Parikrama,
0: right.
17: Aviel, individual artists like Gino Banks, Louis Banks, a lot of. So, but my relationship with Vijay Travan goes beyond Yamaha.
0: Right.
17: Like, yeah, far. So, in late 90s, we had a small group back in Cochin, Exodus, where Wednesdays, they used to bring youth together to sing. So, we used to sing there.
0: Right.
17: So, one day, somebody said, somebody is coming from Bombay. You should really listen to that guy. I said, okay, like, you know, that day this guy came.
0: Right.
17: he was in Bombay. You did a 7-Up ad thing. I think that he was in the, like, that level of stuff. I heard his voice. It was like water flowing.
0: Right.
17: You know, in my heart, I prayed, I want this guy to be in Cochin. And probably within a year, he was back in Cochin.
0: Yeah.
17: And then he's my first vocal guru.
0: Right.
17: He taught me rock singing. And then the journey started.
0: Fantastic. Fantastic. And it's come all the way to Canada as
17: Canada,
0: well.
17: Canada, yes.
0: So I think, Ipitrim Parnasthidike, our listeners would want to hear a few lines from you. And joining Travin is the young and talented Nathan on keyboard. We have him playing live in the studio as well. Thank you, Nathan, for joining us. And Travin, are you
16: ready? This is a song that I wrote, I composed.
0: Yeah.
16: I didn't have voice at that point of time.
0: Right.
16: But then after singing, after composing it, and then something miraculous happened. I got my voice back.
0: Lovely.
16: So this is the song. This is the flagship song of mine.
0: Karunamayane.
16: Karunamayane.

0: തുടങ്ങിയവ അനുഭവപ്പെടാറുണ്ടോ?
1: മിൽട്ടണിലെ റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സിൽ ഇതിനൊക്കെയുള്ള പരിഹാരമുണ്ട്. റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സ് സ്പെഷ്യലൈസസ് ഇൻ ഹാൻഡ് ക്രാഫ്റ്റഡ് കസ്റ്റം ഓർത്തോട്ടിക്സ് കസ്റ്റമൈസ്ഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ബൈ എക്സ്പീരിയൻസ്ഡ് കനേഡിയൻ സർട്ടിഫൈഡ് പെഡോർത്തിസ്റ്റ്. ഓർത്തോട്ടിക്സ് കൂടാതെ ബയോമെക്കാനിക്കൽ ഇവാലുവേഷൻ, ഗേറ്റ് അനാലിസിസ്, നീ ആൻഡ് ആംഗിൾ ബ്രേസിംഗ് ആൻഡ് കംപ്രഷൻ സോക്സ്.
0: ഈ മേഖലയിൽ 10 വർഷത്തെ സേവന പരിചയം. കോൾ 9058761095 ഓർ വിസിറ്റ് www.rightgate.com.
1: റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സ്, RITGAIT, every step with comfort.
2: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സസ് സാഗർ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ് ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
3: മിസ്സസ് സാഗർ ക്രൈസ്ലർ, 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സസാഗ, സെർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സസ് സാഗർ ക്രൈസ്ലർ.com.
2: ഇനി നിങ്ങളുടെ യാത്ര മിസ്സസ് സാഗർ ക്രൈസ്ലറിനൊപ്പം.
4: ഈ ഓർണമെന്റ്സ് ഒക്കെ മാറ്റി വാങ്ങാറായി.
5: ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ
4: ഇത് മാറ്റി ദുബായ് സിംഗപ്പൂർ ഡിസൈൻസ് ആക്കാൻ ഇനി നാട്ടിൽ പോകേണ്ട കാര്യമില്ല. ന്യൂരഗനാസ് ജ്വല്ലറിയിൽ പഴയ സ്വർണം 100% വിലയിൽ തന്നെ 916 സ്വർണമായി മാറ്റിയെടുക്കാം. വെയിറ്റേജ് പർച്ചേസിനും സ്പെഷ്യൽ പ്രൈസും സ്വർണ പണയത്തിന് കുറഞ്ഞ പലിശയും ഉണ്ട്.
6: ന്യൂരഗനാസ് ജ്വൽ ഹോം, GTA's നമ്പർ 1 ജ്വല്ലറി ഗ്രൂപ്പ്, നിയർ മാർക്കം ആൻഡ് സ്റ്റീൽസ് ഇന്റർസെക്ഷൻ, 6055 സ്റ്റീൽ അവന്യൂ, യൂണിറ്റ് C102, സ്കാർബ്രോ. കോൾ 647-947-2864 or 647-702-2159.
7: സ്ട്രാറ്റ്ഫോർഡ് കിയയിൽ ഓഫറിന്റെ പെരുമഴയാണ്. പുതിയ 2027 കിയ സെൽറ്റോസ് ഇനി 4.99% മുതൽ സ്വന്തമാക്കാം. ഇലക്ട്രിക് വാഹനമാണ് മനസ്സിലുള്ളതെങ്കിൽ സ്ട്രാറ്റ്ഫോർഡ് കിയയിൽ സെലക്ട് EV മോഡലുകൾ $8,000 വരെ സ്റ്റാക്കബിൾ സേവിംഗ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. 2026 പോർട്ടാജ് അല്ലെങ്കിൽ 2026 EV9 ഇനി 0.99% മുതൽ, കൂടാതെ എല്ലാ കിയ മോഡലുകളിലും 1% ലോയൽറ്റി റേറ്റ് റിഡക്ഷൻ എന്ന പ്രത്യേക ആനുകൂല്യവും. അതുമാത്രമല്ല, വണ്ടി കാത്തിരിക്കേണ്ട, ഇമീഡിയറ്റ് ഡെലിവറിയിലേക്ക് മികച്ച ഇൻവെന്ററി ഇപ്പോൾ ലഭ്യമാണ്. ഈ ജൂലൈ ഓഫേഴ്സ് നഷ്ടപ്പെടുത്തല്ലേ, ഇന്ന് തന്നെ സ്ട്രാറ്റ്ഫോർഡ് കിയയെ സന്ദർശിക്കും. സ്ട്രാറ്റ്ഫോർഡ് കിയ അറ്റ് 863 ഇരി സ്ട്രീറ്റ്. ഓൺലൈനായി ഷോപ്പിംഗ് ചെയ്യാം, www.stratfordkia.com.
8: CMR 101.3 FM ൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു മധുരഗീതം. കേൾക്കുന്തോറും കൂടുതൽ മധുരം.
0: ചിലപ്പോഴൊക്കെ മറ്റ് രാജ്യങ്ങളിലുള്ള കൊച്ചു പ്രതിഭകളെ നമ്മൾ പെട്ടെന്ന് അംഗീകരിക്കും. പക്ഷേ നമ്മുടെ തന്നെ അയൽപക്കത്തുള്ള, നമ്മുടെ സംസ്ഥാനത്തുള്ള ടാലൻറ്റുകളെ ചിലപ്പോൾ നമ്മൾ അത്ര അംഗീകരിച്ചെന്ന് വരില്ല, അല്ലെങ്കിൽ ഓർത്തെന്നും വരില്ല. അങ്ങനെ ഒരു ടാലൻറ്റിനെ കുറിച്ചാണ് അടുത്തത് എനിക്ക് പറയാനുള്ളത്. 13 വയസ്സുള്ളപ്പോൾ ഒരു മോഹൻലാൽ ചിത്രത്തിന് സംഗീത സംവിധാനവും ഗാനരചനയും നിർവഹിച്ച ഒരു പെൺകുട്ടി. യു ആർ റൈറ്റ്, വെറും 13 വയസ്സുള്ളപ്പോൾ കാസനോവ എന്ന ലാലേട്ടൻ ചിത്രത്തിന് ഗൗരി ലക്ഷ്മി എന്ന 13-കാരി ഗാനരചയിതാവും സംഗീത സംവിധായികയുമായി ഡെബ്യൂ ചെയ്തു. സഖിയെ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു അത്. ആ സിനിമ റിലീസായ സമയത്ത് ഇന്ത്യാസ് യങ്ങസ്റ്റ് ഫീമെയിൽ ഫിലിം മ്യൂസിക് കമ്പോസർ എന്ന ഖ്യാതിയും ആ കുട്ടി നേടിയെടുത്തു. പിന്നീട് അവർ ഒരു പിന്നണി ഗായികയായും പ്രവർത്തിച്ചു വരുന്നു. ഗോദ എന്ന സിനിമയിൽ ആരോ നെഞ്ചിൽ എന്ന ഗാനം പാടിയപ്പോൾ വീണ്ടും അവർ ശ്രദ്ധേയയായി. ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റായിട്ട് 2015 തോണി എന്ന ഒരു മ്യൂസിക് വീഡിയോയും ഒരു ഇൻഡി സിംഗിൾ ആൽബം മ്യൂസിക് വീഡിയോയും അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് കാസനോവ എന്ന ചിത്രത്തിലെ സഖിയെ എന്ന ഗാനം, വിച്ച് വാസ് കമ്പോസ്ഡ് ബൈ ഗൗരി ലക്ഷ്മി വാൻ ഷി വാസ് ഓൺലി എ ടീനേജർ.

There are some composers who just let their music speak for themselves. അവർ വളരെ ശാന്തരാവും, അവരെക്കുറിച്ച് അവർ വലിയ ഗൗരവത്തിൽ സംസാരിക്കില്ല, പക്ഷേ അവരുടെ സംഗീതം, ദാറ്റ് വിൽ ഗെറ്റ് ദ ജോബ് ഡൺ. 150-ൽ പരം ചിത്രങ്ങൾ സംഗീത സംവിധാനം ചെയ്തിട്ടുള്ള ബിജി ബാലനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. 2007-ൽ അറബിക് കഥ എന്ന സിനിമ മുതൽ പിന്നീട് ഐക്കോണിക്കായി മാറിയ സോൾട്ട് ആൻഡ് പേപ്പർ, ഡയമണ്ട് നെക്ലേസ്, മഹേഷിൻ്റെ പ്രതികാരം, വെള്ളി മൂങ്ങ, അങ്ങനെ നിരവധി സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ബിജി ബാൽ ഹാസ് കം വിത്ത് എ റീസെൻറ്റ് സിംഗിൾ, മേഘമേ എന്ന് തുടങ്ങുന്ന ഗാനം, വേർ ഹി കൊളാബറേറ്റ്സ് വിത്ത് സുദീപ് കുമാർ, സംഗീത ശ്രീകാന്ത് ആൻഡ് ബൽറാം. ചെറിയൊരു ഗാനമാണ്, പക്ഷേ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് കയറും.

വിട പറയാൻ സമയമായിരിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കണം. നാളെ വൈകിട്ട് 8 മണിക്ക് സൺഡേ ക്ലബ് മറക്കണ്ട. ഇറ്റ് ഈസ് ഹോസ്റ്റഡ് ബൈ ആർ ജെ ദീപു. പിന്നെ ഈ ഷോ തുടങ്ങുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, നമ്മൾ ഒരിക്കലേ ലോകത്തെ കാണുന്നുള്ളൂ, പിന്നീട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഓർമ്മകളാണ്. നമ്മൾ പുതിയ ഒരു ലോകത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ബാല്യകാലത്തെ ഓർമ്മകളെ കൈപിടിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. വളരെ നല്ലൊരു ആശയം തന്നെയാണ്. പക്ഷേ മുന്നോട്ടുള്ള യാത്രയിൽ ഈ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഓർമ്മകളിലേക്ക് പുതിയ പുതിയ മധുരമാർന്ന ഓർമ്മകൾ കൂടി ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഈ യാത്ര ഒരിക്കലും മടുക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതെ, എല്ലാ കാര്യങ്ങളും ലൂയിസ് ഗ്ലക്ക് എന്ന മഹാകവി പറഞ്ഞതൊന്നുമല്ല. അത്യാവശ്യം ചെറിയ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് ഞങ്ങൾക്കും കാര്യങ്ങൾ പറയാൻ അറിയാമെന്നേ എന്നാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ലാസ്റ്റ് ഗാനം നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാൻ പോകുന്നത് വീണ്ടും ഒരു ബിജിപാൽ മാജിക്കാണ്. കാരണം തൊട്ട് മുമ്പ് ബിജിപാലിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് വീണ്ടും ഒരു മനോഹരമായ ബിജിപാൽ ഗാനം ഓർമ്മ വന്നു. 2013 ആർട്ടിസ്റ്റ് എന്ന സിനിമയിൽ ബിജിപാൽ സംഗീത സംവിധാനം നിർവഹിച്ച് റഫീഖ് അഹമ്മദിൻ്റെ വരിക്ക് ചിത്ര ചേച്ചി ആലപിച്ച ഒരു ഗാനമാണ്. സോ ദിസ് ഇസ് ആർ ജി വിദ്യാശങ്കർ സൈനിങ് ഓഫ്. ബട്ട് ഡു നോട്ട് ഫൊഗെറ്റ് ടു ട്യൂൺ ഇൻ ടു സൺഡേ ക്ലബ് ടുമോറോ അറ്റ് 8 PM. ഇറ്റ് ഇസ് ഹോസ്റ്റഡ് ബൈ ആർ ജി ദീപു. സോ അൺടിൽ വി സ്പീക്ക് നെക്സ്റ്റ്, ദിസ് ഈസ് പ്രോബബ്ലി ദ ലാസ്റ്റ് മന്ത് ഓഫ് സമ്മർ ആൻഡ് ദ വെദർ സീംസ് ടു ബി ഗ്രേറ്റ്. സോ ഗോ ഔട്ട് ദെയർ. പിന്നെ മലയാളം കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, അത് തന്നെ ഓടി എത്തി കാണാൻ നിങ്ങൾക്ക് ഈ സമ്മർ തികയാതെ വരും. എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളി ഒരു വീക്കെൻഡ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദിസ് ഇസ് ആർ ജി വിദ്യാശങ്കർ സൈനിങ് ഓഫ്. ബൈ ബൈ.